0: ലോകപ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ പാരായണം പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്തുൽ ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരിഉ വദീഉ അൽ യമാനി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 12 ഞായർ, ഹിജറ വർഷം 1448, മുഹറം 26. അൽഹംദുലില്ലാ, മറ്റൊരു അനുഗ്രഹീതമായ പ്രഭാതം കൂടി അള്ളാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഈ പുതിയ ദിനത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹീതമായ സ്വരങ്ങളാൽ ആരംഭിക്കാം. ഖുർആൻ പാരായണങ്ങളും തജ്വീദ് പഠനവും അർത്ഥവും വിശദീകരണവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധതരം ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തു നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂറത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനായി പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഹിഫ്ലുൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك.
1: അതുവരെയാണ് തൽക്കാലം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ലാ. അതുകൊണ്ടാണ് അവിടെ സൗജക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നത്.

0: كزوجك. ان شاء الله ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: رحيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ. Tune to reality.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്,

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ وَلَقَدْ

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള അവസരം മുഹമ്മദ് അമാനി മൗലവിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നത്. സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്.
2: വചനം 17.
3: ഊത്തിയില കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, ശാപമടയട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മാ അക്ഫറഹ്, അവനെ ഇത്രയധികം നന്ദി കെടുത്തിയത്, അവിശ്വാസിയാക്കിയത് എന്താണ്?
4: ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്,
3: മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ നാശമടയട്ടെ, എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവൻ അഥവാ അവിശ്വാസിയായത്?
2: വചനം 18.
3: മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഖലഖ, അവൻ അവനെ സൃഷ്ടിച്ചത്.
4: മിൻ അയ്യി ഷൈഇൻ ഖലഖ,
3: ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്?
2: വചനം 19.
3: മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹ്, എന്നിട്ടവനെ കണക്കാക്കി, വ്യവസ്ഥ ചെയ്തു.
4: മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്,
3: ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നു തന്നെ അതെ അവനെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്തു.
2: വചനം 20.
3: ثم السبيل, പിന്നെ വഴി. യസ്സറ, അവൻ അവനു എളുപ്പമാക്കി.
4: ثم السبيل യസ്സറ,
3: പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു.
2: വചനം 21.
3: ثم اماته, പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅഖ്ബറ, എന്നിട്ട് അവനെ ഖബറിലാക്കി.
4: പിന്നെ
3: അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു.
2: വചനം 22.
3: ثم اذا شاء, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ. അൻശറ, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
4: ثم اذا شاء انشر,
3: പിന്നീട് അവൻ അഥവാ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്.
5: മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഗൗരവം അവന്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവന്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവന്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവന്റെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് അവന്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണമായ മനുഷ്യരൂപം നൽകി. ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു. അന്നവും ആയുസുമെല്ലാം വ്യവസ്ഥ ചെയ്തു. നന്മതിന്മകളുടെയും വിജയപരാജയത്തിൻ്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം കർത്താവും നേതാവുമായ അതേ അല്ലാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല? ഇതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവൻ്റെ നന്ദികേടും അവൻ്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതു തന്നെ. ഖുതില, കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യൻ്റെ നന്ദികേടിൽ അല്ലാഹുവിനുള്ള വെറുപ്പും പ്രതിഷേധവുമാണത് കുറിക്കുന്നത്. അല്ലാഹു തുടർന്നു പറയുന്നു.
2: വചനം 23.
3: കല്ല, അങ്ങനെയല്ല, വേണ്ട. ലമ്മാ യഖളി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവൻ അവനോട് കൽപ്പിച്ചത്.
4: കല്ല ലമ്മാ യഖളി മാ അമറഹു,
3: അങ്ങനെ വേണ്ട, അവനോട് അവൻ അഥവാ അല്ലാഹു കൽപ്പിച്ചതു അവൻ നിർവഹിച്ചില്ല.
2: വചനം 24.
3: ഫലിയന്നുർ, എന്നാൽ നോക്കിക്കൊള്ളട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. ഇലാ തആമിഹി, തന്റെ ഭക്ഷണത്തിലേക്ക്.
4: ഫലിയന്നുറിൽ ഇൻസാനു ഇലാ തആമിഹി,
3: എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ.
2: വചനം 25.
3: അന്ന സ്വബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ, വെള്ളം. സ്വബ്ബ, ഒരു ചൊരിക്കൽ.
4: അന്ന സ്വബബ്ന അൽമാ സ്വബ്ബ,
3: അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്.
2: വചനം 26.
3: തുമ്മ ഷഖഖ്ന, പിന്നെ നാം പിളർത്തി. അൽ അർദ, ഭൂമിയെ. ഷഖ, ഒരു പിളർത്തൽ.
4: ثم شققنا الارض شقا,
3: പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി.
2: വചനം 27.
3: ഫഅംബത്ന, എന്നിട്ടു നാം മുളപ്പിച്ചു, ഉൽപാദിപ്പിച്ചു. ഫീഹ, അതിൽ. ഹബ്ബ, ധാന്യം.
4: ഫഅംബത്ന ഫീഹ ഹബ്ബ,
3: അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു.
2: വചനം 28.
3: വഇനബ, മുന്തിരിയും. വഖദ്ബ, പച്ചക്കറിയും.
4: വഇനബൻ വഖദ്ബ,
3: മുന്തിരിയും പച്ചക്കറിയും.
2: വചനം 29.
3: വസൈതൂനൻ, സൈതൂനും ഒലീവും. വനഖ്ല, ഈത്തപ്പനയും.
4: വസൈതൂനൻ വനഖ്ല,
3: ഒലീവും ഈത്തപ്പനയും.
2: വചനം 30.
3: വഹദായിഖ, തോട്ടങ്ങളും. ഗുൽബ, നിറഞ്ഞ, തിങ്ങിയ, നിബിഡമായ.
4: വഹദായിഖ ഗുൽബ,
3: വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
2: വചനം 31.
3: വഫാകിഹതൻ, പഴങ്ങളും. വ അബ്ബ, മേച്ചിൽ പുല്ലും.
4: വഫാകിഹതൻ വ അബ്ബ,
3: പഴവർഗവും മേച്ചിൽ പുല്ലും മുളപ്പിച്ചു.
2: വചനം 32.
3: മതഅല്ലക്കും, നിങ്ങൾക്ക് ഉപയോഗത്തിന്. വലി അൻആമികും, നിങ്ങളുടെ കാലികൾക്കും.
4: മതഅല്ലക്കും വലി അൻആമികും,
3: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
5: മനുഷ്യനും അവന്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്ക് പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൊലബ്, ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്.
2: വചനം 33.
3: ഫഇദാ ജാഅതി, എന്നാൽ വന്നാൽ, വരുമ്പോൾ. അസ്സാഖ, ചെകിടടക്കുന്ന ശബ്ദം.
4: ഫഇദാ ജാഅതി സ്സാഖ,
3: എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ.
2: വചനം 34.
3: യൗമ യഫിറു, പേടിച്ചോടിപ്പോകുന്ന ദിവസം. അൽ മർഉ, മനുഷ്യൻ. മിൻ അഖീഹി, തന്റെ സഹോദരനെ വിട്ട്.
4: യൗമ യഫിറുൽ മർഉ മിൻ അഖീ,
3: അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം.
2: വചനം 35.
3: വ ഉമ്മിഹി, തന്റെ ഉമ്മയെ വിട്ട്. വ അബീഹി, തന്റെ ബാപ്പയെയും.
4: വ ഉമ്മിഹി വ അബീ,
3: തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ടും.
2: വചനം 36.
3: വ സാഹിബതിഹി, തന്റെ തുണയെയും ഭാര്യയെയും. വ ബനീഹി, തന്റെ മക്കളെയും.
4: വ സാഹിബതിഹി വ ബനീ,
3: തന്റെ തുണ അഥവാ ഭാര്യയെയും തന്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം അഥവാ ഹാ എന്തായിരിക്കും അന്ന് അവന്റെ നില.
2: വചനം 37.
3: ലിക്കുല്ലിംരിഇൻ, എല്ലാ മനുഷ്യനുമുണ്ട്. മിൻഹും, അവരിൽ നിന്നും. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. ശഅ്നുൻ, ഒരു കാര്യം, വിഷയം. യുഗ്നീഹ്, അവനെ ഐശ്വര്യമാക്കുന്ന, മതിയാക്കുന്ന.

0: അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം.
1: അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെ പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും തൻ്റെ കാര്യം തൻ്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവൻ്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവുമുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല.
2: വചനം 38.
0: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. മുസ്ഫിറ, തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും.
3: വുജൂഹുൻ യൗമ ഇദിൻ മുസ്ഫിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും.
2: വചനം 39.
0: ദാഹിക, ചിരിക്കുന്നവ. മുസ്തബ്ഷിറ, സന്തോഷം കൊള്ളുന്നവ.
3: ദാഹികതും മുസ്തബ്ഷിറ,
0: ചിരിക്കുന്നവയായിരിക്കും സന്തോഷം കൊള്ളുന്നവയായിരിക്കും.
2: വചനം 40.
0: വവുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. അലൈഹ, അതിൻ്റെ മേലുണ്ടായിരിക്കും. ഗോബറ, പൊടി.
3: വവുജൂഹുൻ യൗമ ഇദിൻ അലൈഹ ഗോബറ,
0: വേറെ ചില മുഖങ്ങളാകട്ടെ അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും.
2: വചനം 41.
0: തർഹഖുഹ, അവയെ മൂടും, പൊതിയും. ഖതറ, കൂരിരുട്ട്, ഇരുൾ.
3: തർഹഖുഹ ഖതറ,
0: അവയെ കൂരിരുട്ട് മൂടിയിരിക്കും.
2: വചനം 42.
0: ഉലായിക, അക്കൂട്ടർ. ഹുമുൽ കഫറ, അവർ തന്നെയാണ് അവിശ്വാസികൾ, നന്ദികെട്ടവർ. അൽഫജറ, തോന്നിയവാസികളായ, മഹാപാപികളായ.
3: ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ,
0: അക്കൂട്ടരത്രേ തോന്നിവാസികളായ അവിശ്വാസികൾ.
1: അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്ന മുഖങ്ങൾ സുകൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുകൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇതുവരെ നാം കേട്ടത്.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഗാഫിർ 38 മുതൽ 55 വരെയുള്ള ആയത്തുകളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടർന്ന് പോകുന്നത്.

സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത്. അലിഫ് ലാം മീം. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അലിഫ്, ഈ അക്ഷരം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറ് അലിഫ്. അവിടെയും അലിഫ് അലിഫ് എന്ന് കനപ്പിക്കരുത്, അലിഫ് ല അലിഫ് അലിഫ് ഇങ്ങനെ ഉച്ചരിക്കണം. ലാം ഇവിടെ മദ് ചെയ്യണം, നീട്ടണം, ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണത്. കാരണം അലിഫ് ല മദ്ദിൻ്റെ അക്ഷരമായ ഒരു അലിഫുണ്ട് അവിടെ, ല എന്നതിൽ ഒരു അലിഫുണ്ട്. ശേഷം മീമിന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യ ഇതിന് ശേഷം ഷദ്ദ് വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണ്. ഈ നീട്ടലിൻ്റെ ദൈർഘ്യത്തിൻ്റെ മദ്ദിൻ്റെ പേരാണ് മദ് ലാസിം ഹർഫി മുസക്കൽ. മുസക്കൽ ലാസിമാണ്, അനിവാര്യമായിട്ടും നീട്ടണം, മുസക്കലാണ്. ഷദ്ദുള്ളതിനാണ് ഉള്ളതിനാൽ അതിന് മുസക്കൽ എന്ന് പറയുന്നു. പിന്നെ ആ ഷദ്ദ് മീമിന് ഷദ്ദുണ്ട് എന്ന് മനസ്സിലാക്കി, മീമിന് ഷദ്ദുണ്ടെങ്കിൽ ഗുന്ന ചെയ്യണം, മണിക്കണം, രണ്ട് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ മണിക്കേണ്ടതാണ്. അതിനുശേഷം മീം, ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം സുക്കൂനും ഉണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിനു ശേഷം സുക്കൂൻ വന്നാലും ആറ് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടേണ്ടതാണ്. അപ്പോൾ ഓതേണ്ടത് ഈ നീട്ടുന്നതിൻ്റെ പേര് മദ് ലാസിം ഹർഫി മുഖഫഫ്. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കി, മദ് ലാസിം ഹർഫി മുസക്കൽ, മീമിന് ഷദ്ദുള്ളതിനാൽ. രണ്ടാമത്തേത് മദ് ലാസിം ഹർഫി മുഖഫഫ്, മീമിന് സുക്കൂൺ വന്നതിനാൽ. ഇത് ഓതേണ്ടത് അലിഫ് ലാം മീം. അടുത്ത ആയത്ത് ذلك الكتاب لا ريب فيه هدى للمتقين. ذلك ഈ പദത്തിൽ ذلك എന്നതിലെ ذالو പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ആളുകളും ذلك الكتاب അല്ലെങ്കിൽ ذلك കൂടുതലായിട്ടും ذلك الكتاب എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ذالി മാറി ذا എന്ന അക്ഷരമാവുന്നു. ذلك ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ദാലിക അങ്ങനെയാവണം. ഇനി ദാലിക്കൽ കിതാബു, കിതാബു എന്നതിലെ തഇനെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിച്ച് ഉച്ചരിക്കും. കിതാബു കിതാബു അല്ല, കിതാബു. ലാ റൈബ ലാ റൈബ ലാ റൈബ ഫീഹ് ഫീഹ്. ഇവിടെ ലാ റൈബ് എന്നതിൽ നിർത്താം, ഫീഹ് എന്നതിലും നിർത്താം. അത് അതുകൊണ്ടാണ് ഖുർആനിൽ മുസ്ഹഫിൽ കാണാൻ പറ്റും മൂന്ന് ഡോട്ടുകൾ, രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് മൂന്ന് ഡോട്ടുകൾ കാണാൻ പറ്റും, പുള്ളികൾ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം, ലാ റയീബ് നിർത്താം, ഫീഹ് നിർത്താം. നിർത്തുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. ലാ റയീബ് ഇവിടെ നിർത്തുമ്പോൾ ആ മദ്ദിൻ്റെ പേര് മദ്ലീന്, സൂറത്തുൽ ഖുറൈശിലൊക്കെ ഉള്ളതുപോലെ ഖൗഫ് ഖുറൈഷ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഫീഹ് എന്നതിൽ നിർത്തുമ്പോൾ മദ് ആറദുൽ സുക്കൂൻ. ഇങ്ങനെ ഇൻഷാല്ലാ അത് പിന്നീട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വിശദീകരിക്കാം ഇൻഷാല്ലാ. ഏതായാലും ലാ റൈബ ഫീഹ് ഇവിടെ നിർത്തി. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ ഹുദൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹു ഹുദൻ തൻവീന് ശേഷം, ഹുദൻ തൻവീന് ശേഷം ലിൽ മുത്തഖീൻ ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഹുദല്ലിൽ ഹുദല്ലിൽ മുത്തഖീൻ. ഇനി മുത്തഖീൻ ഇവിടെ താ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മുത്തഖീൻ മുത്തഖീൻ എന്ന് മുസ്തഖീം സൂറത്തുൽ ഫാതിൽ മുസ്തഖീം എന്ന് പറയുന്ന പോലെ മുത്തഖീൻ ഇങ്ങനെയല്ല, മുത്തഖീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. മുത്തഖീൻ ഈ നീട്ടൽ ഈ ദൈർഘ്യം മദ് ആറദുൽ സുക്കൂൻ, മദ് ആറദുൽ സുക്കൂൻ എന്നാൽ മുത്തഖീന എന്നാണ്. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ മുത്തഖീൻ നൂന് സുക്കൂൻ നൽകുന്നു താൽക്കാലികം, അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ നൽകുന്നു. അതുകൊണ്ടാണ് മദ് ആറദുൽ സുക്കൂൻ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്നതാണ്. മൂന്നാമത്തെ ആയത്ത്

അല്ലദീന, ഇവിടെയും അല്ലസീന എന്ന് പറയരുത്, അല്ലദീന. യുമിനൂന, യുമിനൂന എന്നോ യുമിനൂന എന്നോ അല്ല, യുമിനൂന, യുമിനൂന. ബിൽ ഗൈബി, ബിൽ ഗൈബി, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗൈൻ. ബിൽ ഗൈബി എന്ന് ഓതിപ്പോവരുത്, ബിൽ ഗൈബി. വയുഖീമൂന സ്വലാഹ്, വയുഖീമൂന ഖാഫ്, വയുഖീമൂന സ്വലാഹ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ അത് ഇസ്തിഇലാഅിൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാവണം. വയുഖീമൂന സ്വലാഹ്, അസ്സലാഹ്. സ്വാദുച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ മുന്നിലോട്ട് കൂർത്ത് നിൽക്കുന്ന, കൂർപ്പിച്ച് നിൽക്കുന്ന അവർ അസ്വല, അസ്വല അല്ല, സ, സ. ഇതും കണ്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക അക്ഷരമാണ് അസ്സലാഹ്, അതിൻ്റെ ഉച്ചാരണം. ഒമിമ്മ, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഒമിമ്മ റസഖ്നാഹും, റസഖ്, റസഖ്, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. റസഖ്നാഹും അല്ല, റസഖ്നാഹും, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. റസഖ്നാഹും യുൻഫിഖൂൻ, സാക്കിനായ നൂന് ശേഷം ഫ, യുൻഫി ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം ഫ വരുമ്പോൾ ഗുന്ന ചെയ്യണം, പക്ഷേ ഈ ഗുന്ന പലപ്പോഴും ഇദ്ഗാം രൂപത്തിൽ ആവുന്നതാണ്, പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ? യുൻഫി അല്ല, യുൻഫി അല്ല, യുൻഫി, യുൻഫി. ഇതും ശരിക്കും കണ്ടുകൊണ്ടൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകതരം പ്രയോഗങ്ങളാണ്. റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ. അവസാനത്തിൽ മദ്ദ് ആരിദ് ലിസ്സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 1, 2, 3 ആയത്തുകളാണ് കേട്ടു മനസ്സിലാക്കിയത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. فمن

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: سمع الله لمن حمده.
1: ربنا ولك الحمد.
0: الله أكبر.
1: الله

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻആം 95 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر.

0: السلام عليكم ورحمة الله.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറ കൗസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peace.
3: أعوذ بالله من الشيطان الرجيم. ولقد خلقنا

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഹിജ്റിലെ 26 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി നാസർ അൽ ഖത്തുമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തു അംബിയയിലെ 30 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു ഹജ്ജ് പൂർണ്ണമായും സൂറത്തു മുഅ്മിനൂനിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അലിയമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് വാദി അലിയമാനി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: واحدا فقال أكفلنيها وعزني في الخطاب. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഖീ, എൻ്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എൻ്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം ഇതാ, എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എൻ്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷെ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713 ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിൻ്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഖുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അത മിനന്നാർ. യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പു പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: قال لقد ظلمك بسؤال

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ് ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തൻ്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ് ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അല്ലാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളുടെ അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നെ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖറ റാക്കിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. ആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദു തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്ര, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുല്ല പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വസുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെയ്ത് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84 ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90 ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടുപേരെന്നത് രണ്ട് മലക്കുകളാണെന്നും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിആ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബിഅദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീകും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശ്വവിഖ്യാതങ്ങളായ ഖുർആൻ തഫ്സീറുകൾക്കൊപ്പം ചേർത്ത് പറയാൻ മലയാളികൾക്ക് ഒരേ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, അതാണ് മർഹൂം അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം. ഈ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം സൂറത്തു നംലിലെ 45 മുതൽ 58 വരെ വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അടിസ്ഥാനമാക്കി നാം കേട്ടു തുടങ്ങുന്നു.
1: വചനം 15.
2: ഹൽ അറ്റാക്ക, നിനക്ക് വന്നിരിക്കുന്നുവോ? ഹദീസു മൂസ, മൂസായുടെ വർത്തമാനം, വിഷയം.
3: ഹൽ അതാക ഹദീസു മൂസ,
2: നബിയേ, നിനക്ക് മൂസായുടെ വർത്തമാനം വന്നിരിക്കുന്നുവോ?
1: വചനം 16.
2: ഇദ് നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. ബിൽ വാദിൽ മുഖദ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ചു. തുവ, അതായത് തുവ, തുവ എന്ന.
3: إذ ناداه ربه بالواد المقدس طوى,
2: അതായത് തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം.
1: വചനം 17.
2: ഇദ്ഹബ്, നീ പോകുക. ഇല ഫിർഔൻ, ഫിർഔന്റെ അടുക്കലേക്ക്. ഇന്നഹു തഗാ, നിശ്ചയമായും അവൻ അതിരുവിട്ടിരിക്കുന്നു, ധിക്കാരം മുഴുത്തിരിക്കുന്നു.
3: ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ,
2: നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതിരുകവിഞ്ഞിരിക്കുന്നു.
1: വചനം 18.
2: ഫഖുൽ, എന്നിട്ടു പറയുക. ഹൽ ലക, നിനക്ക് ഉണ്ടോ? ഒരുക്കം, തയ്യാർ, ആവശ്യം ഉണ്ടോ? ഇല അൻ തസക്ക, നീ പരിശുദ്ധി പ്രാപിക്കുവാൻ, നന്നായിത്തീരാൻ.
3: ഫഖുൽ ഹൽ ലക ഇല അൻ തസക്ക,
2: എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ?
1: വചനം 19.
2: വഅഹ്ദിയക, ഞാൻ നിനക്കു മാർഗദർശനം നൽകുവാനും. ഇല റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. ഫതഖ്ഷ, അങ്ങനെ നീ ഭയപ്പെടുവാനും.
3: വഅഹ്ദിയക ഇല റബ്ബിക ഫതഖ്ഷ,
2: നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്കു മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും ഒരുക്കമുണ്ടോ?
4: സീനാ പർവ്വതത്തിലെ തുവ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച വിവരം സൂറത്ത് തോഹയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സംസാരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്നത്.
1: വചനം 20.
2: ഫഅറാഹു, അങ്ങനെ അദ്ദേഹം അവനു കാട്ടിക്കൊടുത്തു. അൽ ആയത്തൽ കുബറ, വമ്പിച്ച ദൃഷ്ടാന്തം.
3: ഫഅറാഹുൽ ആയത്തൽ കുബറ,
2: അങ്ങനെ അദ്ദേഹം അവന് ആ വമ്പിച്ച ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തു.
1: വചനം 21.
2: ഫകദബ, അപ്പോൾ അവൻ വ്യാജ്യമാക്കി. വഅസാ, അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്തു.
3: ഫകദബ വഅസാ,
2: എന്നാൽ അവൻ വ്യാജ്യമാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു.
1: വചനം 22.
2: ثم ادبر, പിന്നെ അവൻ പിന്നോക്കം പോയി, പിന്നിട്ടു. യസ്, പരിശ്രമിച്ചുകൊണ്ട്.
3: ثم ادبر يسعى,
2: പിന്നീട് അവൻ എതിരായ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി.
1: വചനം 23.
2: ഫഹശറ, അങ്ങനെ അവൻ ശേഖരിച്ചു, ഒരുമിച്ചു കൂട്ടി. ഫനാദ, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പ്രഖ്യാപിച്ചു.
3: ഫഹശറ ഫനാദ,
2: അങ്ങനെ അവൻ തന്റെ ആൾക്കാരെ ശേഖരിച്ചു, എന്നിട്ട് വിളിച്ചു പ്രഖ്യാപിച്ചു.
1: വചനം 24.
2: ഫഖാല, അവൻ പറഞ്ഞു, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അൽ അഅ്ല, ഏറ്റവും ഉന്നതനായ. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബാകുന്നു.
4: മൂസ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യത്തെയും പ്രബോധനത്തെയും നിഷേധിക്കുകയും അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി ഫിർഔൻ പിന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഒടുക്കം ജനമധ്യേ അവരുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് താൻ തന്നെയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാ അലിം തുലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല എന്നും അവൻ അവരോട് പറയുകയുണ്ടായി. സൂറത്തുൽ ഖസസ് 38. ഫിർഔനിന്റെ ഔദ്ധത്യവും ധിക്കാര മനസ്ഥിതിയും എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. ഇതെല്ലാം വകവെച്ചു കൊടുക്കുമാറ് ആ ജനതയിൽ അവനുണ്ടായിരുന്ന സ്വാധീനവും പ്രതാപവും ഇതിൽ നിന്ന് അനുമാനിക്കാവുന്നതുമാണ്.
1: വചനം 25.
2: ഫഅഖദഹു, അപ്പോൾ അവനെ പിടിച്ചു ശിക്ഷിച്ചു. അല്ലാഹു അല്ലാഹു നകാല, ശിക്ഷാ നടപടിയായി, തടവായിട്ടു, വിലങ്ങായിട്ടു. അൽ ആഖിറത്തി, അവസാനത്തേതിൻ്റെ, പരലോകത്തിൻ്റെ. വൽ ഊല, ആദ്യത്തേതിൻ്റെയും ഇഹലോകത്തിൻ്റെയും.

0: ആദ്യലോക അഥവാ ഇഹലോകത്തിന്റെയും ശിക്ഷാ നടപടിയായി പിടിച്ചു ശിക്ഷിച്ചു.
1: വചനം 26.
2: ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലഇബ്റത്തൻ, ഒരു ചിന്താപാഠം, ഗുണപാഠം. ലിമൻ യഖ്ഷ, ഭയപ്പെടുന്നവർക്കു.
3: ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ഷ,
0: നിശ്ചയമായും ഭയപ്പെടുന്നവർക്ക് അതിൽ ഒരു വലിയ ചിന്താപാഠമുണ്ട്.
4: നൈൽ നദിയിൽ വെച്ച് അവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെട്ടു. ഇത് ഇഹത്തിൽ വെച്ച് ലഭിച്ച ശിക്ഷയാണ്. തുടർന്ന് പരലോകത്ത് നരകത്തിൽ അഗ്നിശിക്ഷയും. ഒരു മഹാസാമ്രാജ്യത്തിന്റെ സർവാധിപതിയായിരുന്ന ഫിറഔനിന്റെ അതിദാരുണമായ പര്യവസാനത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആർക്കും വമ്പിച്ച പാഠമുണ്ടെന്ന് തീർച്ച തന്നെ.
1: വചനം 27.
2: അഅൻതും, നിങ്ങളാണോ, അഷദ്ദു, കൂടുതൽ ശക്തമായവർ, പ്രയാസപ്പെട്ടവർ, ഖൽഖൻ, സൃഷ്ടിയിൽ, സൃഷ്ടിക്കപ്പെടുവാൻ. അമിസ്സമാഉ, അതല്ല ആകാശമോ. ബനഹ, അതവൻ സ്ഥാപിച്ചിരിക്കുന്നു.

0: ആണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ? അതല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു.
1: വചനം 28.
2: റഫഅ, അവൻ ഉയർത്തി. സംകഹ, അതിന്റെ മേൽഭാഗം, ഉപരിഭാഗം. ഫസവ്വാഹ, അങ്ങനെ അതിനെ ശരിപ്പെടുത്തി.
3: റഫഅ സംകഹ ഫസവ്വാഹ,
0: അതിന്റെ മേൽഭാഗം അവൻ ഉയർത്തി, അങ്ങനെ അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തി.
1: വചനം 29.
2: വഅഗ്തശ, അവൻ ഇരുട്ടിയതാക്കുകയും ചെയ്തു. ലൈലഹ, അതിന്റെ രാത്രിയെ. വഅഖ്റജ, പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ദുഹാഹ, അതിന്റെ വെളിച്ചം, പ്രഭ.
3: വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ,
0: അതിലെ രാത്രിയെ അവൻ ഇരുട്ടിയതാക്കുകയും അതിലെ വെളിച്ചം അഥവാ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: വചനം 30.
2: വൽ അർദ, ഭൂമിയെയും. ബഅദ ദാലിക, അതിനുശേഷം. ദഹാഹ, അതിനെ അവൻ പരത്തി, വിതാനം ചെയ്തു.
3: വൽ അർദ ബഅദ ദാലിക ദഹാഹ,
0: ഭൂമിയെ അതിനുശേഷം അവൻ പരത്തി വിതാനിക്കുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 31.
2: അഖ്റജ, പുറപ്പെടുവിച്ചു. മിൻഹ, അതിൽ നിന്ന്. മാഅഹ, അതിലെ വെള്ളം. വമറഅഹ,
0: അതിലെ മേച്ചിൽ സ്ഥലവും മേയുന്ന സ്ഥലവും.
3: അഖ്റജ മിൻഹ മാഅഹ വമറഅഹ,
0: അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും അഥവാ സസ്യലതാദികളും അവൻ പുറപ്പെടുവിച്ചു.
1: വചനം 32.
2: വൽ ജിബാല, മലകളെയും. അർസാഹ, അവയെ അവൻ ആണിയിട്ടു, ഉറപ്പിച്ചു.
3: വൽ ജിബാല അർസാഹ,
0: മലകളെയും അതിൽ ആണിയിട്ടുറപ്പിച്ചു.
1: വചനം 33.
2: മറ്റാൻ, ഉപയോഗത്തിനായിട്ട്. ലക്കും, നിങ്ങൾക്ക്. വലി അനാമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും.
3: മതാഅല്ലക്കും വലി അനാമിക്കും,
0: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
4: ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം നൽകുവാനും പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കുവാനും കഴിയാതെ വരുമോ?

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഷെയ്ഖ് യൂസുഫ് അസ്സായീദ് വിശുദ്ധ ഖുർആൻ സൂറ തൗബ 36 മുതൽ 45 വരെ വചനങ്ങൾ പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ

0: പിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ കാരിയുകളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മാഇദ 7 മുതൽ സൂറത്തു അനാം 20 വരെയാണ് ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد

عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين.

أمره عفى الله عما سلف ومن عاد فينتقم الله منه.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 464-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ

0: വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അബസ, സൂറ അത്താരിഖ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 109 മുതൽ 113 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസായിലെ 109 മുതൽ 113 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
1: ഈ ശബ്ദ ലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സൂറത്തുൽ മഅരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അദ്ധ്യായം 70, സൂറത്തുൽ മഅരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സാഇലുൻ, ഒരു ചോദിക്കുന്നവൻ, ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
6: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
5: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
6: ലിൽ കാഫിരീന ലൈസലഹു ദാഫിഉ,
5: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത്, അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3, വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
6: മിനല്ലാഹി ദിൽ മഅരിജ്,
5: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4, വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ എന്നാൽ ക്ഷമിക്കുക, സ്വബിറൻ ജമീലൻ ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബീർ സബറൻ ജമീല
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചൊല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അല്ലാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്. കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു, പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ദക്കറഹുമല്ലാ അല്ലാഹു അഅലമു ബിഹിമാ വ അക്റഹു അൻ അഖൂല ഫീ കിതാബില്ലാഹി ബിമാ ലാ അഅലം. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെപ്പറ്റി അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേ

0: സാക്ഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഴാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാഠനവും പാരായണവും നിറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഖുർആനിലെ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

നബഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 21-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള വചനത്തിലും പരാമർശിച്ചിരുന്നത്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ, അതായത് എതിർവാദികളുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ ചുമർ കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ മതിൽ കയറി വന്നപ്പോൾ. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നപ്പോൾ. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. നബിയെ വ്യവഹാരകക്ഷികൾ, അതല്ലെങ്കിൽ എതിർവാദികൾ, ആരാധനാ മണ്ഡപത്തിൽ മതില് കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നേർക്കുനേരെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന ആ പരാമർശത്തിലടങ്ങിയിരിക്കുന്ന രഹസ്യം. ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് രണ്ടു പേർ ധൃതിയിൽ വന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ, അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വരവാണ് അവർ വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ലമ്മ ദക്കറ തആല അന്നഹു ആത നബിയഹു ദാവൂദ് അൽ ഫസ്ലൽ ഖിതാബ്, അള്ളാഹു തൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിക്ക് സംസാര വൈഭവം പ്രദാനം ചെയ്തിരുന്നു. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. വകാന മഅറൂഫൻ ബിദാലിക, ആ വിഷയത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളായിരുന്നു. ذكر تعالى نبأ خصمين اختصما عنده, അല്ലാഹു പറയുന്നു, രണ്ടു പേർ, തർക്കിക്കുന്ന രണ്ടു പേർ അദ്ദേഹത്തിനടുക്കൽ വെച്ച് വാദം ഉന്നയിച്ചു, തർക്കിച്ചു. ഫി ഖദിയത്തിൻ ജഅലഹ അല്ലാഹു ഫിത്നതൻ ലിദാവൂദ്, ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിലാണ് അവർ അദ്ദേഹവുമായി സംസാരിച്ചത്. അതാകട്ടെ, അല്ലാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പരീക്ഷണവുമാക്കിയിരുന്നു. ഇർതകബഹു ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു വഖയ്യല ലഹു ഹാദിഹിൽ ഖദിയ ഫഖാല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ, ഈ രണ്ടു പേർ വന്നുകൊണ്ട് സംസാരിച്ച കാര്യത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം വിധി പറഞ്ഞതിൽ

0: അദ്ദേഹത്തിന് അപാകത സംഭവിച്ചു അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു, ആ കാരണം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വഹൽ അതാക നബ ഉൽ ഖസ്മി, നിനക്ക് വന്നിട്ടുണ്ടോ ആ എതിർവാദികളുടെ വർത്തമാനം. അതാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്ന ആ സന്ദർഭം, അലാ ദാവൂദ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ, ഐ മഹല്ലി ഇബാദത്തിഹി മിൻ ഗൈരി ഇദ്നിൻ വലാ ഇസ്തിഇദാനിൻ, അവരുടെ വരവ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടോ അദ്ദേഹത്തോട് സംസാരം കൊണ്ട് ഇണങ്ങിയോ ഒന്നുമല്ല അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒരു വരവായിരുന്നു അവർ വന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖദ് ദക്കറൽ മുഫസ്സിറൂന ഹാഹുന ഖിസ്സതൻ അക്സറുഹാ മഅഖൂദുൻ മിനൽ ഇസ്രായിലിയാത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ ധാരാളം ചരിത്രം അല്ലെങ്കിൽ ഖിസ്സ ഉദ്ധരിക്കുന്നത് കാണാം. പക്ഷേ അവയിൽ അധികവും ഇസ്രായിലിയാത്തിൽപ്പെട്ടതാകുന്നു, കെട്ടുകഥകളിൽപ്പെട്ടതാകുന്നു. വലം യസ്ബുത് ഫീഹ അനിൽ മഅസൂമി ഹദീസുൻ യജിബു ഇത്തിബാഉഹു, വിശ്വാസയോഗ്യമായ പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഹദീസുകളൊന്നും ആവശ്യകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാക്കിൻ റവാ ഇബ്നു അബി ഹാത്തിം ഹാഹുന ഹുന ഹദീസൻ ലാ യസ്ഹു സനദുഹു, ഇബ്നു അബി ഹാത്തിമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സനദ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പല ചരിത്രങ്ങളും പല ഖിസ്സകളും തഫ്സീറുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ള കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാണാം, വഹൽ ജാഅക അയ്യുഹർ റസൂൽ ഖബറുൽ മുതഖാസിമൈനി അല്ലദീന തസവ്വറു അലാ ദാവൂദ്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് രണ്ട് എതിർവാദികളുടെ വർത്തമാനം താങ്കൾക്കെത്തിയിട്ടുണ്ടോ? അവർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മതിൽ കയറിക്കൊണ്ടുവന്നു, ഫീ മകാനി ഇബാദത്തിഹി, അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത്, ഫർത്താഅമിൻ ദുഹൂലിഹിമ, അവരുടെ പ്രവേശനം കാരണം അദ്ദേഹം ഭയപ്പെട്ടു. ഖാലൂലഹു ലാ തഖഫ്, അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഫനഹ്നു ഖസ്മാനി ളലമ അഹദുന അൽ ആഖർ, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, ഞങ്ങളിൽ ഒരാൾ അപരൻ്റെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു. ഫഖ്ദി ബൈനന ബിൽ അദ്ലി, നീതിപൂർവം ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിങ്ങൾ വിധി കൽപ്പിക്കുക. വലാ തജുർ അലൈന ഫിൽ ഹുക്മി, ഒരിക്കലും അനീതി ഞങ്ങളുടെ കാര്യത്തിൽ കാണിക്കരുത്. വ അർഷിദ്ന ഇലാ സവാ ഇസ്സബീൽ, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വഴി നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക. ഇതാണ് അവർ ആവശ്യപ്പെട്ടതായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പം ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വഹൽ അതാക നബ ഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്, വഹൽ അതാക നിനക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബ ഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ അല്ലെങ്കിൽ എതിർവാദികളുടെ വർത്തമാനം. ഇദ് തസവ്വറു, അവർ ചുമർ കയറി വന്ന പോൾ, അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, إذ دخلوا على داوود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط إذ دخلوا
1: അതായത് അവർ പ്രവേശിച്ചപ്പോൾ, അലാ ദാവൂദ, ദാവൂദിൻ്റെ മേൽ, ഫഫസിഅ, എന്നിട്ടദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു, മിൻഹും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരാൽ, ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ് താങ്കൾ പേടിക്കേണ്ട. ഖസ്മാനി രണ്ടു വ്യവഹാര കക്ഷികളാണ്. ബഗ അതിക്രമം ചെയ്തു. ബഅദുന ഞങ്ങളിൽ ചിലർ. അലാ ബഅദിൻ ചിലരുടെ മേൽ. ഫഹ്കും അതിനാൽ വിധിക്കണം, താങ്കൾ വിധിക്കണം. ബൈനന ഞങ്ങൾക്കിടയിൽ. ബിൽഹഖി ന്യായപ്രകാരം. വലാ തുഷ്തിത് നീതികേട് ചെയ്യരുത്, അല്ലെങ്കിൽ അനീതി കാണിക്കരുത്, അതുമല്ലെങ്കിൽ വീഴ്ച വരുത്തരുത്. വഹ്ദിന ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം, അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കണം. ഇലാ സവാഇസ്സിറാത്ത് നേരായ പാതയിലേക്ക്. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം, എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ രണ്ടു വ്യവഹാര കക്ഷികളാണ്. ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം. നീതികേട് ചെയ്യരുത്, ഞങ്ങളെ നേരായ പാതയിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യണം. ഇതാണ് ദീർഘമായ ഈ വചനത്തിൽ അള്ളാഹു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം. ഇവിടെ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറയുന്നു, വലം യദുഖുലു അലൈഹി മഅബാബിൻ, അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത് പ്രധാന കവാടത്തിലൂടെയല്ല, അല്ലെങ്കിൽ വാതിലിലൂടെയല്ല. ഫലിദാലിക ലമ്മാ ദഖലു അലൈഹി ബിഹാദിഹി സൂറ, ഈ ഒരു പ്രവേശനം, അനുവാദം ചോദിച്ചിട്ടില്ല, അതേപോലെ തന്നെ വാതിലിലൂടെയല്ല പ്രവേശിച്ചത്. അത് ഫസിഅ മിൻഹും വഖാഫ, അവരെ തൊട്ട് അദ്ദേഹത്തിന് ഭയമുണ്ടാവാൻ കാരണമായി. ഫഖാലു ലഹു, അവരദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാകുന്നു, അതുകൊണ്ട് ഫലാ തഖഫ് ബഗാ ബഅദുന അലാ ബഅദിൻ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ ചിലർ ചിലരോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ബിദ്ദുൽമി അനീതി കൊണ്ട്, അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ട്. ഫഹ്കും ബൈനാ ബിൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം. ഐ ബിൽ അദ്ലി വലാ തമിൽ മഅഹദിന, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഞങ്ങളിൽ ഒരാളോട് താങ്കൾ ചായ്വ് കാണിക്കരുത്, ഒരു പക്ഷപാതിത്വം താങ്കൾ കാണിക്കരുത്. വലാ തുഷ്തിത്ത്, താങ്കൾ അനീതി പ്രവർത്തിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഇലാ സവാഇസ്സിറാത്ത്, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് താങ്കൾ വഴി നയിക്കണം. വൽ മഖ്സൂദു മിൻ ഹാദാ അന്നൽ ഖസ്മൈനി ഖദ് അറഫ അന്ന ഖസ്ദഹുമാ അൽ ഹഖുൽ വാദിഹുസ് സർഫ്. ഇവിടെ ഈ തർക്കിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം, ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം താങ്കളൊന്ന് പരിഹരിക്കണമെന്നാണ്. വൈദാക്കാന ദാലിക ഫസ യഖുസ്സാനി അലൈഹി നബഅഹുമാ ബിൽ ഹഖി, എന്നിട്ട് അവർ അവരുടെ കാര്യം കൃത്യമായി ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഇന്നമാ കാന ദാലിക ലി അന്നഹു കാന ഫി മിഹ്റാബിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മിഹ്റാബിലായിരുന്നു. വഹുവ അഷ്റഫ് മക്കാനിൻ ഫി ദാരിഹി, ഈ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലമാകുന്നു അത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലം. വക്കാന ഖദ് അമറ ഇല്ലാ അല്ല യദുഖുല അലൈഹി അഹദുൻ ദാലിക്കൽ യൗം, അദ്ദേഹം പറഞ്ഞിരുന്നു ആരും അന്ന് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്. ഇബാദത്തിൽ മുഴുകി അദ്ദേഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫലം യഷ്ഉർ ഇല്ലാ ബിഷഖ്സൈനി ഖദ് തസവ്വറു അലൈഹിൽ മിഹ്റാബ്, അപ്പോഴാണ് അദ്ദേഹത്തിനടുക്കിലേക്ക് മതിൽ ചാടിക്കൊണ്ട് രണ്ടു പേര് പ്രവേശിച്ചത്. ഐ ഇഹ്താത്വാബിഹി യസ്അലാനിഹി അൻ ശഅ്നിഹിമാ, തങ്ങളുടെ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിനടുക്കിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചത്. ഇവിടെ സ്വാലിഹുൽ ഉസൈമി റഹ്മഹുല്ലാ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന ദാവൂദ് അലൈഹിസ്സലാം ഫി ഹാദിഹിൽ ഹാലിൽ കാന ഖദ് അഗ്ലഖൽ ബാബ് ഔ ജഅല അലൈഹി ഹാജിബൻ യംനഉ അന്നാസ മിന ദുഖൂലി അലൈഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലടച്ച് അതല്ലെങ്കിൽ മറ്റൊരാൾ തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവർ അവിടെ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അന്നൽ ഹുക്മ ബൈനന്നാസി അഫ്ദലു മിനൽ ഇബാദാത്തിൽ ഖാസ്സ, ജനങ്ങൾക്കിടയിൽ വിധി പറയുക എന്നത് സ്വകാര്യമായി ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. ലി അന്ന നഫ്അഹു മുതഅദ്ദിൻ, ആ വിധി പറയൽ അത് ഒരുപാട് ഗുണഫലങ്ങൾ അത് ഉളവാക്കുന്നതാകുന്നു. വൽ ഇബാദാത്തുൽ ഖാസ നഫ്ഉഹാ ഖാസിറുൻ, സ്വകാര്യമായ ഇബാദാത്തുകൾ അത് ആ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നതാകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ അംബിയാ യൽഹഖുഹും മിന ത്വബാഇഇ അൽ ബശരിയ്യ മാ യൽഹഖു ഗൈറുഹും. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രകൃതിയും അതെല്ലാം പ്രവാചകന്മാർക്കും ഉണ്ടാകും. സാധാരണ മനുഷ്യരുടെ ഒരു ധാരണ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യത്വമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ളവരാകുന്നു, അവർക്ക് മാനുഷികമായ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാകുന്നു. പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരുമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രത്യേകം വഹ്യ നൽകുന്നു, അതേപോലെയുള്ള പല മുഅ്ജിസാത്തുകളും അവരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ദുഃഖമുണ്ടാകും, അതേപോലെ തന്നെ അവർക്കും വേദനയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ്റേതുപോലെ മനുഷ്യരുടേതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഫസിഅ മിൻഹും, അവർ അദ്ദേഹം അവരിൽ നിന്ന് ഭയപ്പെട്ടു. ഹൈസു ലഹിഖഹു അൽ ഫസഉ കമാ യൽഹഖു അസായിറു നാസ്, മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അന്ന ഹാദൈനിൽ ഖസ്മൈനി, ഈ രണ്ടു പേർ, മറ്റൊരു കാര്യം അതാണ്, ഈ രണ്ടു പേർ അസാ അൽ അദബ മിം ബഅദിൽ വുജൂഹി ഹൈസു ഖാല, അദ്ദേഹത്തോട് അപമര്യാദയായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അദബ് കേടുണ്ട്, മര്യാദ കേടുണ്ട്. അവർ പറഞ്ഞു, ഫഹ്കും ബൈനനാ ബിൽ ഹഖി വലാ തുഷ്ത്വിത്, ഈ വാക്ക് തന്നെ അവരുടെ മര്യാദക്കേടിൻ്റെ തെളിവാകുന്നു. താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ന്യായമായി തീർപ്പ് കൽപ്പിക്കണം, താങ്കൾ അനീതി പ്രവർത്തിക്കരുത്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അനീതി അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പ്രവാചകൻ എന്ന നിലക്ക് നീതികേട് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ താങ്കൾ നീതി കേട് കാണിക്കരുതെന്നത് അത് അപമര്യാദയായൊരു സംസാരമാകുന്നു എന്ന് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ദഖല അലാ ദാവൂദ, അവർ രണ്ടുപേർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫുജ് അതൻ, വളരെ പെട്ടെന്ന്, ഒരനുവാദം ചോദിക്കാതെ ധൃതി പിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഫർത്താ അമിൻ ദുഖൂലിഹിമ അലൈഹി ഫുജ് അത ഫുജ് അതൻ ബിഹാദിഹി ത്വരീഖ ഗൈറൽ മഅലൂഫ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രവേശിച്ച ആ പ്രവേശനവും പെട്ടെന്നുള്ള പ്രവേശനവും അദ്ദേഹത്തിൽ ഭയമുണ്ടാക്കി. ലിദ്ദുഖൂലി അലൈഹി ഫലമ്മ തബയ്യന ലഹുമ ഇർതിയഅഹു ഖാല, അങ്ങനെ തങ്ങൾ വന്നത് തങ്ങളുടെ ഈ പ്രവേശനം അദ്ദേഹത്തിന് ഭയമുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ്, തുടർന്നുള്ള വചനത്തിൽ കാണാം, നിങ്ങൾ താങ്കൾ പേടിക്കേണ്ടതില്ല. നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, എതിർവാദികളാകുന്നു. ലലമ അഹദുന അൽ ആഖർ, ഞങ്ങളിൽ ഒരാൾ അപരനോട് അനീതി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ അദിൽ, ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധി പറയണം. വലാ തജുർ അലൈന ഇദാ ഹക്കംത ബൈനന, താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്. വ അർഷിദുന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാ ഇസ്സബീലി, ശരിയായ പാതയിലേക്ക്. അല്ലദി ഹുവ സബീലു സ്വവാബ്, അതാണ് ചൊവ്വായ വഴി, നേരായ മാർഗം, അങ്ങനെയുള്ള നേർവഴിയിലേക്ക് ഞങ്ങൾ താങ്കൾ വഴി നയിക്കണം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹു എപ്പോഴെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് അറിയാൻ സാധ്യമല്ലെന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരെന്ന് പറയപ്പെടുന്ന വലിയുകൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരെ ബഹുജനങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ഏതൊരാൾക്ക് ഏതൊരു പ്രവാചകന് അദൃശ്യകാര്യം അറിയിച്ചു കൊടുക്കുന്നുവോ അപ്പോഴല്ലാതെ ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ആളുകൾ അവർ വന്ന ആ അവസ്ഥയും അതേപോലെ തന്നെ അവർ സംസാരിച്ച സംസാരവുമൊന്നും അവർ പറഞ്ഞപ്പോഴല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ധാരാളം മാതൃകാ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കലാമുമായി കൂടുതൽ ബന്ധപ്പെടാൻ, കൂടുതൽ അടുത്തറിയാൻ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മനോഹരമായ പാരായണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൽ അൻസി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച 1000 പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് ഖുർആൻ റേഡിയോ. തൻസീൽ, വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ, വിവിധതരം കാരികളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും, സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

واجعل القمر فيهن نورا واجعل الشمس

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
5: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ, 115 മുതൽ 135 വരെ വചനങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി.

0: വല തു തു തുയ്. രണ്ടാമത്തേത് തുയ് ത്വ ആണ്. തു തുയ് തു തുയ്.
1: വല തു തുയിൽ വല തു തുയിൽ വല തു തുയിൽ കാഫിരീന.
0: വല തു തുയി തു എന്നുള്ളത് ത ആണ്. രണ്ടാമത് തൊയ് എന്നുള്ളത് ത്വ ആണ് അക്ഷരം. പ്രത്യേകം ശ്രദ്ധിക്കണം.

ഇന വദ വദ അദാഹും വദ അദാഹും വദ അദാഹും വദ ദ ഐനാണ്, ഐന സുക്കൂനാണ്. വദ വദ അദാഹും വദ അദാഹും വദ അദാഹും വദ അദാഹും

وتوكل على الله وتوكل على الله وتوكل

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ, ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അലി യമാനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, tuned to reality.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 4-5 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 4-5 ആയത്തുകളാണ് എടുക്കുന്നത്.

0: ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വല്ലദീന, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അപ്പോഴാണ് വല്ലദീന ഇങ്ങനെ ശബ്ദം വരികയുള്ളൂ. പലപ്പോഴും പല ആളുകളും ഓതുന്നത് വല്ലസീന എന്ന രൂപത്തിലാണ്, വല്ലസീന അല്ല. വല്ലദീന യുമിനൂന, യുമിനൂന. ഇവിടെയും ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുമിനൂന, യുമിനൂന, യുമിനൂന ഇങ്ങനെയല്ല, യുമിനൂന, യുമിനൂന. ബിമാ ഉൻസില, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ ബിമാ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദ് മുൻഫസിൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന. ഉൻസില ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില. ഇവിടെയും അതേപോലെ തന്നെ മദ്ദ് മുൻഫസിലാണ്. ഉൻസില അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന. ഉൻസില മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക. സാക്കിനായ നൂനിന് ശേഷം ഖാഫാണ്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക അല്ല, മിൻ ഖബ്ലിക. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖബ്ലിക, ഖബ്ലിക എന്ന് കാഫിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖൽഖല ചെയ്യുകയും ചെയ്യരുത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വബിൽ ആഖിറതി, വബിൽ ആഖിറതി. ഇവിടെ പലപ്പോഴും ആളുകളൊക്കെ ഓതിപ്പോകുന്നത് വബിൽ ആഖിറത്തിയാണ്, വബിൽ ആഖിറത്തി. വബിൽ അ ഹംസ മിസ്സാവും, എന്നിട്ട് ല അങ്ങനെ വായിക്കും. വബിൽ ആഖിറത്തി അല്ല, വബിൽ ആഖിറത്തി. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, വബിൽ ആഖിറത്തി. അതുപോലെ ഖാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, വബിൽ ആഖി. ഇനി വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. ഹും ഹ തൊണ്ടയുടെ താഴെ ഭാഗം. ഹും ഹ ഹി ഹു എഹ്. ഹും യൂഖിനൂൻ, ഹും യൂഖിനൂൻ, യൂഖിനൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തിൽ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇനി അഞ്ചാമത്തെ ആയത്ത്.
1: ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക,
0: ഈ നീട്ടൽ, ഈ മദ്ദ്, മദ്ദ് മുത്തസിലാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ, ഇവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരിക എന്നുള്ളതാണ്. ഇവിടെ ഉലായിക്ക എന്നുള്ളത് ഒരൊറ്റ വേർഡാണ്, ഒരു വേർഡാണ്, ഒരു പദം. അതിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും ഉള്ളത്. ഉല അലിഫ് ശേഷം ഇ ഹംസ, ഉലായിക്ക. ഇങ്ങനെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് മുത്തസിൽ, മദ് വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം.
1: ഉലൈക അല ഹുദമ്മിൻ, അല ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗമാണ്. അല എന്ന് ഉച്ചരിക്കരുത്, ഉലൈക അല അല്ല.
1: ഉലൈക അല അല ഹുദമ്മിൻ, ഹുദൻ ഹ
0: തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദൻ, ഹുദൻ എന്ന പദത്തിൽ തൻവീന് ശേഷം മീം, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന എന്ന് വെച്ചാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മിക്സ് ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: ഹുദമ്മിർ റബ്ബിഹിം, ഹുദമ്മി
0: ഇങ്ങനെ മണിക്കണം. മിൻ റബ്ബിഹിം, മിൻ സാക്കിനായ നൂന് ശേഷം റാ, ഇദ്ഗാം ബിലാഹുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതേണ്ടത് മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പലപ്പോഴും ഓതിപ്പോകുന്നത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളൊന്നും അറിയാത്ത ആളുകൾ മിൻ റബ്ബിഹിം മിൻ റബ്ബിഹിം, ഇനി അതുമല്ലെങ്കിൽ മിർ റബ്ബിഹിം മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് റായിനെ കൂടുതൽ റ എന്ന ശബ്ദത്തിൽ വരുന്ന രൂപത്തിൽ. അങ്ങനെയുമല്ല മിർ റബ്ബിഹിം മിർ റബ്ബിഹിം മിർ റബ്ബിഹിം, ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക. വ ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. വ ഉലഈക, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിലാണ്. അതിൻ്റെ ഖദർ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. വ ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. വ ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അപ്പോൾ മുഫ്ലിഹൂൻ മുഫ്ലിഹൂൻ അല്ല, മുഫ്ലിഹൂൻ ഹൂൻ അല്ല, മുഫ്ലിഹു മുഫ്ലിഹൂൻ. അഹ് ഹ ഹി ഹു അഹ് മുഫ്ലിഹൂൻ. ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 4-5 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 4-5 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുഷക്കൂർ.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് സൂറത്തു നൂർ 11 മുതൽ 21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് കാര്യ റാഷിദ് അൽ ഖുലൈബ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസയിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസയിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: പീസ് ഖുർആൻ റേഡിയോ, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 27-ാമത്തെ വചനമാണ് ഊതിക്കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വമാ ഖലഖന, നാം സൃഷ്ടിച്ചിട്ടില്ല. അസ്സമാ, ആകാശത്തെ. വൽ അർദ, ഭൂമിയും. വമാ ബൈനഹുമാ, അവയുടെ ഇടയിലുള്ളതും. ബാത്വില, നിരർത്ഥമായി. വൃദ, ദാലിക, അത്. ലൊന്നു, ധാരണയാണ്. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. ഫവൈലുൻ, അതിനാൽ നാശം. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. മിനന്നാർ, നരകം നിമിത്തം, അല്ലെങ്കിൽ നരകമാകുന്ന. അഥവാ ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും നാം നിരർത്ഥമായി അല്ലെങ്കിൽ വൃഥാ സൃഷ്ടിച്ചിട്ടില്ല. അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണയത്രേ അത്. ആകയാൽ അവിശ്വസിച്ചവർക്ക് നരകമാകുന്ന നാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമിയെയും അവയ്ക്കിടയിലുള്ള കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാകുന്നു. നിരർത്ഥമായി, അർത്ഥശൂന്യമായി ഇതൊന്നും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെക്കുറിച്ച് അതേപോലെ അല്ലാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ധാരണ, വിശ്വാസം അപ്രകാരമാകുന്നു. ഈ ആകാശഭൂമികൾ അത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമൊന്നുമില്ല എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യുഖ്ബിറു തആല അന്നഹു മാ ഖലഖൽ ഖൽഖ അബസൻ. അല്ലാഹു അറിയിക്കുന്നു, അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെറുതെയല്ല. വഇന്നമാ ഖലഖഹും, തീർച്ചയായും അവരെ അവൻ സൃഷ്ടിച്ചത് ലിയഅബ്ദൂഹ്, അവനെ ആരാധിക്കുന്നതിനു വേണ്ടിയാകുന്നു. വയുവഹ്ദൂഹു, അവനെ ഏകനാക്കുന്നതിനു വേണ്ടിയാകുന്നു. ثم يجمعهم ليوم الجمع, പിന്നെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അവൻ അവരെ ഒരുമിച്ചു കൂട്ടും. ഫയുസീബുൽ മുത്തീഅ വയുഅദ്ദിബുൽ കാഫിറ, അല്ലാഹുവിന് വഴിപ്പെട്ടവന് അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹുവിനെ ധിക്കരിച്ച, അല്ലാഹുവിൽ അവിശ്വസിച്ചവനെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. വലിഹാദ ഖാല തആൽ, അതാണ് അല്ലാഹു പറഞ്ഞത്, വമ ഖലഖന സമാഅ വൽ അർദ വമ ബൈനഹുമ ബാത്തില ദാലിക ദന്നുൽ ലദീന കഫറു. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഐ ലാ യറൗന ബഅസൻ വലാ മആദൻ, അത്തരം ആളുകൾ ഉയർത്തെഴുന്നിൽപ്പിനെയോ ഒരു മടക്കത്തെയോ അവർ കാണുന്നില്ല. വ ഇന്നമാ യഅതഖിദൂന ഹാദിഹി ദാറ ഫഖത്, അവർ വിശ്വസിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമാകുന്നു എന്നാകുന്നു. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ നാശം. ഐ വൈലുൽ ലഹും യൗമ മആദിഹിം, അവർ മടക്കപ്പെടുന്ന ആ മടക്ക ദിവസം അവർക്ക് നാശം. വനുഷൂരിഹിം മിനന്നാരി അൽ മുഇദ്ദ ലഹും, അവർക്കായി ഒരുക്കിവച്ച ആ നരകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കു നാശം. അപ്പോൾ മരണശേഷം ഒരു ജീവിതമില്ല എന്നത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായും നാളെ പരലോകത്ത് കഠിന കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, യുഖ്ബിറു തആല അൻ തമാമി ഹിക്മതിഹി, അള്ളാഹുവിൻ്റെ അതിശക്തമായ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അറിയിക്കുന്നു. ഫീ ഖൽഖിഹി അസ്സമാവാത്തി വൽ അർദി, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ കാര്യത്തിൽ. വ അന്നഹു ലം യഖ്ലുഖുഹുമാ ബാത്തില, ഈ ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു നിരർത്ഥമായി അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഐ അബസൻ വലഇബൻ, വെറുതെയോ കളിയായിട്ടോ.

അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനന്നാർ. എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ ഇതു നിമിത്തം നാശം. ഫഇന്നഹല്ലതി തഅഖുദുൽ ഹഖ്ഖ മിൻഹും വതബ്ലുഗു മിൻഹും കുല്ല മബ്ലഗ് وانما خلق الله السماوات والارض بالحق وللحق. യഥാർത്ഥത്തിൽ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് സത്യമായി കൊണ്ടാകുന്നു, യഥാർത്ഥമായ രൂപത്തിലാകുന്നു. അതേപോലെ തന്നെ അല്ലാഹുവിലെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ആകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. فخلقهما ليعلم العباد كمال علمه. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പൂർണ്ണത സൃഷ്ടികൾ അല്ലെങ്കിൽ ദാസന്മാർ അറിയാൻ വേണ്ടി. വഖുദ്റതിഹി വസഅതി സുൽത്താനി. അള്ളാഹുവിൻ്റെ കഴിവും അവൻ്റെ അധികാരത്തിൻ്റെ വിശാലതയും അവർ മനസ്സിലാക്കാൻ വേണ്ടി. വഅന്നഹു തആല വഹ്ദഹു അൽ മഅബൂദ്. അള്ളാഹു മാത്രമാകുന്നു ആരാധ്യനെന്നും അവർ മനസ്സിലാക്കാൻ വേണ്ടി. ദൂനമല്ലം യഖ്ലുഖ് മിസ്ഖാല ദർറത്തിൻ മിന സമാവാത്തി വൽ അർദ്. അവനല്ലാത്തതൊന്നും തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും അണുത്തൂക്കം പോലും അണു അളവ് പോലും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വഅന്നൽ ബഅസ ഹഖ്ഖുൻ വസയഫ്സിലുല്ലാഹു ബൈന അഹ്ലിൽ ഖൈരി വശ്ശർ. അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാകുന്നു, ശേഷം അല്ലാഹു നന്മയും തിന്മയും അത് കൃത്യമായി വ്യവച്ഛേദിക്കും, വിശദീകരിക്കും, വേർതിരിക്കും. അവിടെ അല്ലാഹുവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം, നാളെ പരലോകത്ത് അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ അതിഭയാനകമാകുന്നു എന്നതാണ്. മറ്റൊന്ന്, അല്ലാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ഖുർആൻ വേറെയും പല ഭാഗത്തും അത് പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഏകനാക്കുക എന്നത് മാത്രമാണ്, അല്ലാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഇബാദത്ത് മുഴുവൻ, ആരാധനകൾ മുഴുവൻ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ അല്ലാഹു നമ്മെയും ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാകുന്നു. മറ്റൊരു തഫ്സീറിൽ കാണാം, വമാ ഖലഖന സമാ അവൽ അർദ വമാ ബൈനഹുമാ അബസൻ വലഹുവാ. നാം ആകാശങ്ങളെയും ഭൂമിയെയും ഒരു തമാശയായിക്കൊണ്ട് അല്ലെങ്കിൽ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ലന്നുൽ ലദീന കഫറൂ. അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു, വിചാരമാകുന്നു. ഫവൈലുൽ ലഹും മിനന്നാർ. നരകത്തിൽ അവർക്ക് നാശം. അതായത് യൗമൽ ഖിയാമ ലിളന്നിഹിമുൽ ബാത്തിൽ വകുഫ്രിഹിം ബില്ലാ. അവരുടെ അർത്ഥശൂന്യമായ ഈ ധാരണ കൊണ്ടും അല്ലാഹുവിൽ അവർ അവിശ്വസിച്ചത് കാരണവും അവർക്ക് നാശം. അല്ലാമ തബരി റഹ്മഹുല്ല പറയുന്നു, അബസൻ വലഹുവ. ആകാശഭൂമികളും അവക്കിടയിലുള്ളതും നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണോ ഇവർ വിചാരിക്കുന്നത്? മാ ഖലഖനാഹുമ ഇല്ലാ ലിയഅമല ഫീഹിമ ബിത്വാഅതിന വയൻതഹി ഇലാ അംരിന വനഹീന. ആകാശഭൂമികളിൽ ഉള്ളവർ നമ്മെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നമ്മുടെ വിലക്കുകൾ അത് പാലിച്ചുകൊണ്ടും ജീവിക്കാൻ വേണ്ടിയാണ് ആകാശഭൂമികളിൽ ഉള്ളവരെ സൃഷ്ടിച്ചത് എന്നർത്ഥം. ഇബ്നു ആഷൂർ റഹ്മഹുല്ല ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് സൂറത്തു ദുഖാനിലെ ഒരു വചനം അനുബന്ധമായി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 39-ാമത്തെ വചനം,
മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്.

0: സത്യമായിക്കൊണ്ടല്ലാതെ നാം അവ രണ്ടിനെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊന്ന് ഫഖൗലു ലാ ബഅസ ബഅദൽ മൗത്ത്, മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന ആളുകൾ തത്വത്തിൽ വാദിക്കുന്നത് യുഫീദു അന്നല്ലാഹ ഖലഖ സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അല്ലാഹു നിരർത്ഥകമായി സൃഷ്ടിച്ചതാകുന്നു എന്നതാണ് ആ വാദത്തിലൂടെ വരുന്നത്. വഖൗലു ലാ ബഅസ ബഅദൽ മൗത്ത്, മറ്റൊന്ന് മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ യത്തഹിമുല്ലാഹ തബാറക വ തആല ബിൽ ലഹ്വി വൽ അബസി വല്ലാഹു തആല മുനസ്സഹുൻ അൻ ദാലിക്, അല്ലാഹുവിനെ കളി തമാശയാക്കുന്ന ഒരു വചനമാകുന്നു അത്. അർത്ഥശൂന്യമായി, ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി അല്ലാഹു ഇതൊക്കെ സൃഷ്ടിച്ചു എന്നതാണ് അത്തരം ആളുകൾ വാദിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അബസ വെറുതെയാണെന്ന്, വഅന്നകും തീർച്ചയായും നിങ്ങൾ ഇലൈനാ നമ്മിലേക്ക് ലാ തുർജഊൻ മടക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. തുടർന്ന് പറയുന്നു, ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, എന്നാൽ എല്ലാത്തിൻ്റെയും അധിപനായ അല്ലാഹു അവൻ ഹഖായിട്ടുള്ളവനാകുന്നു, യഥാർത്ഥമായിട്ടുള്ളവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു വറബ്ബുൽ അർശിൽ കരീം, അവനല്ലാത്തൊരാരാധ്യനില്ല, അവൻ മഹത്തായ മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളും ഭൂമിയും അതേപോലെ തന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. ആ ലക്ഷ്യമെന്താണ്? ആര് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, ആരാണ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാത്തവർ എന്ന് അല്ലാ പരീക്ഷിച്ചറിയുന്നു. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വിശ്വാസവും സത്യവിശ്വാസികളുടെ വിശ്വാസവും രണ്ടു വചനങ്ങളിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ പറയുന്നു, വമാ ഖലഖന സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇതൊക്കെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ്, അർത്ഥശൂന്യമാണ്, ലക്ഷ്യ ഇതിൻ്റെ പിന്നിൽ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് ദാലികല്ലുല്ലദീന കഫറു, ഇത് അവിശ്വസിച്ചവരുടെ അവിശ്വാസികളുടെ വിശ്വാസമാകുന്നു, ധാരണയാകുന്നു. എന്നാൽ അഹ്ലുൽ ഈമാൻ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അള്ളാഹു സൂറത്തു ആലിമ്രാനിൽ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരിശുദ്ധനാകുന്നു, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു ഈ സൃഷ്ടിച്ചു വച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അല്ലാഹുവിനുണ്ട്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട്. വെറുതെ സൃഷ്ടിച്ചതല്ല, പാഴ്വേലയല്ല അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പ് എന്നാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിക്കുക. എന്നാൽ അവിശ്വാസികളാകട്ടെ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാകുന്നു. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനം തുടർന്നുള്ള വചനം പറയുന്നു, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ അം നജ്അലു അതല്ല നാം ആക്കുമോ അല്ലദീന ആമനു വിശ്വസിച്ചവരെ വഅമിലുസ് സാലിഹാതി സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ കൽ മുഫ്സിദീന കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ഫിൽ അർദി ഭൂമിയിൽ അം നജ്അലു അല്ലെങ്കിൽ നാം ആക്കുമോ അൽ മുത്തഖീന ഭയഭക്തന്മാരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ കൽ ഫുജ്ജാർ ദുഷ്ടന്മാരെപ്പോലെ അല്ലെങ്കിൽ തോനിവാസികളെപ്പോലെ. അള്ളാഹു പറയുന്നു അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ. അതാണ് ഈ വചനം അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വചനങ്ങൾ അവൻ്റെ കലാം ധാരാളമായി കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖുർആൻ ടെലികിസ്, അവതരിപ്പിക്കുന്നത് ഫാഊദ് സന്നീൻ ബിൻ ഉമർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി. ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ, അതിൻ്റെ പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു മത്സരം നടത്തുന്നത്. ഇൻഷാല്ലാ, നമ്മളെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: സുമയ്യ.
2: സുമയ്യ, മോളെ എവിടുന്നാ വിളിക്കുന്നത്?
3: ഇരാറ്റുപേട്ട.
2: ഇരാറ്റുപേട്ട, എവിടെയാ പഠിക്കുന്നത്?
3: തന്മിയയില്.
2: എവിടെ ഒന്നുകൂടെ പറയോ?
3: തന്മിയ ഇസ്ലാമിക് സ്കൂൾ.
2: തന്മിയ ഇസ്ലാമിക് സ്കൂൾ. ഓക്കെ, അപ്പോ ഇതിന്റെ മുമ്പ് മോളെ വിളിച്ചിട്ടുണ്ടോ? ഇന്നലെ വിളിച്ചു. ഇന്നലെ ഏത് ടെലികിസിലേക്കാണ്?
3: ഇന്നലെ
2: സാധാ ടെലികിസ് അല്ലേ? ഇത് ഖുർആൻ ടെലികിസ് ആണ്. ഖുർആനിന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അറിയണ്ടാവൂലേ?
3: അറിയാം.
2: അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ?
3: ചോദിച്ചോളൂ.
2: ഇതിന്റെ ബാക്കി ചോദിക്കും.

0: മാഷാല്ലാ, ബാറക്കല്ലാ ഫിക്ക്. അങ്ങനെ ആദ്യത്തെ ഒരു ചോദ്യത്തെ മുളുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരായത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നു പറയണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോ ചോദ്യം ഇതാണ്: കല്ല ബല്ല തുക്രിമൂന അൽയതീം. സൂറത്തു മുത്തഫിഫീൻ എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ?
1: ആലോചിക്കട്ടോ.
0: അവിടുന്ന് ഒച്ച ഉണ്ടാക്കലാ പറയണേ. ഉത്തരം കിട്ടിയോ?
1: ഒന്നാലോചിക്കട്ടെ, ഇപ്പൊ പറയാം.
0: ആലോചനയുടെ 15 സെക്കൻഡ് കഴിഞ്ഞു. ഉത്തരം പറയട്ടെ?
1: വേണ്ട, ഞാൻ പറയാം.
0: ഇതാ സമയം കുറഞ്ഞു. സൂറത്തുൽ ഫജ്ർ എന്നതാണ് ശരി ഉത്തരം. ഓക്കെ, സൂറത്തുൽ ഫജ്ർ ആണ് ശരി ഉത്തരം. സൂറത്തുൽ മാഊനിൽ അങ്ങനത്തെ ഒരു ആയത്തുണ്ടോ? സൂറത്തുൽ മാഊനിൽ ഏതായത്തുള്ളത്? സൂറത്തുൽ മാഊനിൽ ആയത്ത് ഏതാണ്? വലാ യഹുദ്ദു അലാ ത്വഹാമിൽ മിസ്കിൻ എന്നല്ലേ. അപ്പൊ സാരല്ല, മോളെന്തൊക്ക വീണ്ടും വിളിക്ക അടുത്ത പ്രാവശ്യം, അപ്പൊ കിട്ടും ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ ഷാഫിയ.
0: ഫാത്തിമ ഷാഫിയ, മോള് എവിടുന്നാ വിളിക്കുന്നത്?
1: ചെമ്പരക്കി.
0: എവിടെ?
1: ചെമ്പരക്കി, പെരുമ്പാവൂർ.
0: പെരുമ്പാവൂർ. ഓക്കെ, പെരുമ്പാവൂർ എവിടെയാണ്?
1: ചെമ്പരക്കി.
0: ഷാഫിയ, പെരുമ്പാവൂര് ചെമ്പരത്തിയാണ്. ഈ പെരുമ്പാവൂർ ഏത് ജില്ലയിലാ?
1: എറണാകുളം.
0: എറണാകുളം ജില്ല. ഓക്കെ ഓക്കെ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അഞ്ചില്. മുമ്പ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല
0: ഇല്ല, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത്. പ്രോഗ്രാം കേൾക്കാറുണ്ടോ? അപ്പോ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാം അറിയണ്ടാവൂലേ. എത്ര ചോദ്യങ്ങളാ ഉണ്ടാവല്ലേ? എത്ര ചോദ്യങ്ങളുണ്ടാവും? മൂന്ന് ചോദ്യങ്ങൾ. ഓക്കെ, ആ മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞാല് എന്ത് കിട്ടും?
1: സമ്മാനം.
0: സമ്മാനം കിട്ടും. അങ്ങനാണെങ്കിൽ നമ്മളെ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാണ്. റെഡിയല്ലേ? ഇൻഷാല്ലാ. അപ്പോ ഇപ്പൊ ക്ലാസ്സൊക്കെ എങ്ങനെയാ? ഓൺലൈൻ ആണ്?
1: ഓൺലൈൻ.
0: എന്താ സ്കൂളിൽ പോകാൻ മടിയായിട്ടാ? ഏ, പിന്നെ
1: കൊറോണ.
0: കൊറോണ ആയിട്ടല്ലേ, ഞാൻ വിചാരിച്ച മടിയായിട്ടായിരിക്കും. അപ്പോ അങ്ങനാണെങ്കിൽ നമ്മളെ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാണ്. റെഡിയല്ലേ? പേടിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വസമൂദ അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. ഇതിന്റെ ബാക്കി ചോദിക്കും. രണ്ടായത്ത് കൂടി ഒതുക്കോ. ആ ഫിറഔന ദിൽ ഔതാദ് കഴിഞ്ഞിട്ട് രണ്ടായത്തും കൂടി ഒതണം. ഫിറഔന ദിൽ ഔതാദ് അല്ലദീന
1: അല്ലദീന തഅഫുൽ ബിൽവാദ് ബിലാദ്
0: അല്ലദീന തഖു ഫിൽ ബിലാദ് അടുത്ത
1: മസ്മൂദ അല്ലദീന ജാബു സഹറ ബിൽ ബാദ്
0: അത് ഓതി മോളെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടക്കൊരായത്തുണ്ട് അല്ലദീന തഖു ഫിൽ ബിലാദിന്റെ അതിന്റെ ഇടക്കൊരായത്തുണ്ട് സോറി മോളെ അതായത് ഔത്താദ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അല്ലദീന തഖു ഫിൽ ബിലാദ് ഓതി അത് അതിനുശേഷം ഒരായത്ത് അത് ഓതണം അല്ലദീന തഖു ഫിൽ ബിലാദ് കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള ആയത്ത് എന്താ ഫക്സറു ഒന്നുകൂടി ഓതി നോക്കുക ഫിറഔന ദിൽ ഔതാദ് മുതൽ ഒന്ന് ഓതി നോക്കൂ
1: വഫിറഔന ദിൽ ഔതാദ്

0: അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഒരു ഒരു ചോദ്യം ചോദിച്ചാല് അതിനെ ബാക്കി ഓതാൻ പറയുകയാകുമ്പോ എന്ത് മൂന്ന് ആയത്തുകൾ ഓതണം ട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം ഫസ്റ്റത്തെ ചോദ്യത്തിന് മോൾ എന്താക്കിയിട്ടുണ്ട്? ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ചോദ്യങ്ങളാ ബാക്കിയുള്ളത്? രണ്ട് ചോദ്യങ്ങൾ. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മാനം കിട്ടും അല്ലെ? സമ്മാനം വേണോ? ആ, സമ്മാനം വേണമെങ്കിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പം രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരേ ആയത്തോതും അത് ഏത് സൂറത്തിലാന്ന് പറയണം. റെഡി അല്ലേ? إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون.
1: سورة التي
0: സൂറത്തു തീനാണോ?
1: അതെ,
0: സൂറത്തു തീനാണ്. ഒന്നുകൂടെ ഒഴിത്തരാ, റെഡി അല്ലേ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. സൂറത്തു തീനിൽ ഇതേ ആയത്ത് ഉണ്ട്, ശരിയാണ്. പക്ഷെ ഉത്തരം ശരിയല്ല. അപ്പൊ ഏതാ സൂറത്ത്? ചെറിയൊരു വ്യത്യാസമുണ്ട്, വളരെ ചെറിയൊരു വ്യത്യാസം, ഒരക്ഷരത്തിന്റെ വ്യത്യാസം. സൂറത്ത് തീനുള്ള ഒരു അക്ഷരം ഈ സൂറത്തിലില്ല. ഉത്തരം പറയട്ടെ. ക്ലൂ വേണോ? ക്ലൂ തരാം. ഓ, ക്ലൂ തരാം. 35 ആയത്തുകളുണ്ട് ഈ സൂറത്തിൽ. പക്ഷെ 10 സെക്കൻഡ് സമയേ ഉള്ളൂ. ക്ലൂ തന്നു കഴിഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയണം. ഉത്തരം പറയട്ടെ. സൂറത്തുൽ ഇൻഷിഖാഖ് എന്നുള്ളതാണ് ശരി ഉത്തരം. സൂറത്തു തീനില് ഇതേ ആയത്തുണ്ട്, പക്ഷേ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും എന്നാണ് അവിടെ ഉള്ളത്. ഇവിടെ എന്തില്ല? ഫലഹും എന്നില്ല, ലഹും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു വ്യത്യാസം, അത് സാരമല്ല. അപ്പൊ എന്താക്കണം? ഒരു മത്സരല്ലേ, അപ്പോ എന്താക്കും? ഉത്തരങ്ങൾ പറയാൻ കഴിയും, പറയാതിരിക്കാൻ. എങ്ങനെ? അപ്പോ മോൾ എന്താക്കണം? അടുത്ത പ്രാവശ്യം വിളിക്കണം. അപ്പൊ എന്തായാലും കിട്ടും മോൾക്ക്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഉഷാറായി ഖുർആനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, വീണ്ടും വിളിക്കണം. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടെ പറയോ, പേര്? ആസിം അല്ലേ. മോനെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? എവിടെ? വാദിയൂത. വീട് എവിടെയാണ്? നാട്ടൂർ. ഓക്കെ. ഇതിനു മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കാണോ? അപ്പൊ മോനിക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സൂറത്തു അല്ല, അമ്മ ജുസ് എന്നുള്ള മൂന്ന് ചോദ്യങ്ങളാണ് മോനിക്ക് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് മോന് ശരി ഉത്തരങ്ങൾ പറയണം. അപ്പൊ എന്ത് കിട്ടും? ഒരു സമ്മാനം കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ. ഒരായത്ത് ഓതും, അത് ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് മോൻ പറയണം. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ, സൂറത്തുൽ ഖദ്ർ എന്നുള്ളതാണ് ശരി ഉത്തരം. മോനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു. ഇനി എത്ര ചോദ്യങ്ങൾ ബാക്കിയുണ്ട്? രണ്ട് ചോദ്യങ്ങൾ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഈ ആയത്തിന്റെ ബാക്കി ചോദിക്കും.
1: ഒന്നും കൂടി പറയാ.
0: ഓ,

0: ഒന്നുകൂടെ ഒന്നുകൂടെ വതോ, ഫന്ദർത്തുക്കും നാറൻ തലല്ല. മോനോതെ ക്ലിയർ അല്ലല്ലോ, ഒന്നുകൂടെ ഓതോ. ഫന്ദർത്തുക്കും നാറൻ തലല്ല കഴിഞ്ഞിട്ട് ഓക്കെ, അടുത്തായത്. ഹലോ,
1: അറിയില്ല.
0: അറിയില്ല. الذي كذب برنوك الذي كذب
1: وتولى.
0: ها اوكي ادت ഒരായത് കൂടി വേണം.
1: ഒരു മിനിറ്റ്.
0: ഹ നോക്കാൻ പാടില്ലേ?
1: ആ
0: ഒന്നുകൂടെ ഓതോ, ഒന്നുകൂടെ ഓതി നോക്കൂ. ഫന്ദർത്തുക്കും നാറൻ തലല്ല ലാ യസ്ലാഹ ഇല്ല ലഷ്ക.
1: അറിയില്ല.
0: എന്നാലും രണ്ടായത് പറഞ്ഞല്ലോ മോനെ, അതുകൊണ്ട് മോനോട് ഒരവസാനത്തെ ചോദ്യം ചോദിക്കാം. മൂന്നാമത്തെ ചോദ്യം, അതിന് കൂടെ ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മാനം കിട്ടും. റെഡിയല്ലേ? ചോദിക്കട്ടെ. ചായ കുടിച്ചോ വൈകുന്നേരം? എന്നിട്ട് എന്തൊരു ഉഷാറില്ലാത്തേ. ഉഷാറുണ്ടോ? ഓക്കെ, എന്നാ ചോദ്യം ഇതാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഒന്നുകൂടി ഓതണോ? ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ആ ആയത്ത് ഏത് സൂറത്തിലാണ്?
1: ഐ തിങ്ക്.

0: സൂറത്തുൽ ഫജർ അല്ലേ. സൂറത്തുൽ ഫജർ എന്നുള്ളതാണ് ശരി ഉത്തരം. മഷാല്ല മോന്, മൂന്ന് ചോദ്യങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് പീസ് റേഡിയോ സമ്മാനം ലഭിക്കും. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ വീണ്ടും വിളിക്കണം കേട്ടോ, നന്നായി പഠിക്കുകയും ചെയ്യണം. ഓക്കെ അല്ലേ? ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ല, ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു, പലരും ഉത്തരങ്ങൾ പറഞ്ഞു. ചില കുട്ടികൾക്ക് മുഴുവനായിട്ടും ഉത്തരങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ ഇത്തരം മത്സരങ്ങൾ വിശുദ്ധ ഖുർആൻ പഠനത്തിന് പ്രോത്സാഹനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. അവതരിപ്പിച്ചത് ഫഔദ് സനീൻ ബിൻ ഉമർ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ. അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: വരച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ്, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനുശേഷം

ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാം, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِي مَن, അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ,
الذين يعملون الصالحات أن لهم أن نون شد ونو منيكنم أن لهم أجرا حسنا أجرا حسنا رائل تنبين ശേഷം ഹ ഇൽഹാർ ആണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ അന്നലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഇസൻ അല്ല. ബഇസൻ ശദീദം മിൻ ലദുൻഹു വയുബശ്ശിറുൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാണോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാരിയങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ കിഡ്സ് ടൈം സൂറ സുമറിന്റെ 16 മുതൽ 23 വരെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ ഖുർആൻ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ നാം കേൾക്കുന്നു. ഇന്ന് നാം കേൾക്കുന്നു സഊദ് അൽ ഗാമദിയുടെ പാരായണം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് ഖാരി സഊദ് അൽ ഗാമിദിയുടെ പാരായണമാണ്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
6: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
7: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
8: വചനം 1.
6: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്. അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
8: വചനം രണ്ട്.
6: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
8: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
6: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
8: വചനം മൂന്ന്.
6: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
8: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
6: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
8: വചനം നാല്.
6: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
8: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
6: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
8: വചനം അഞ്ച്.
6: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
8: ലിയൗമിൻ അളീം,
6: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
8: വചനം ആറ്.
6: യൗമയഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
8: യൗമയഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ,
6: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
7: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്. ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് അഞ്ചു കാര്യത്തിനു അഞ്ചു കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
9: വചനം 7.
10: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫീ സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
11: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ.
10: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
9: വചനം 8.
10: വമാ അദ്രാക, നിനക്ക് അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
11: വമാ അദ്രാക മാ സിജ്ജീൻ,
10: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
9: വചനം 9.
10: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർക്കൂം, എഴുതപ്പെട്ട.
11: കിതാബും മർക്കൂം,
10: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
7: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
9: വചനം 10.
10: അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വ്യാജമാക്കുന്നവർക്ക് അന്നത്തെ ദിവസം മഹാനാശം.
9: വചനം 11.
10: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
11: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
10: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
9: വചനം 12.
10: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
11: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
10: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
9: വചനം 13.
10: ഇദ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
11: ഇദ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
10: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
7: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിൽ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
9: വചനം 14.
10: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, മാക്കാനു, അവരായിരുന്നത്, യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
11: കല്ലബൽ റാന അലാ ഖുലൂബിഹിം മാക്കാനു യക്സിബൂൻ.
10: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
9: വചനം 15.
10: കല്ല, വേണ്ട, ഇന്നഹും, നിശ്ചയമായും അവർ, അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
11: കല്ല ഇന്നഹും അറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ.
10: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
9: വചനം 16.
10: ثم انهم പിന്നെ നിശ്ചയമായും അവർ, ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ, അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
11: ثم انهم لصال الجحيم
10: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
9: വചനം 17.
10: ثم يقال പിന്നെ പറയപ്പെടും, ഹാദല്ലദീ,

0: അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
2: പീസ് റേഡിയോയിൽ ഇനി തഫ്സീർ സഅദി, സൂറ ഇൻഷിഖാഖ് 1-5 വരെയുള്ള അധ്യായങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇൻഷാല്ലാ നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഏത് രൂപത്തിലാണോ ആയത്തുകളുടെയും സൂറത്തുകളുടെയും വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്നത്, അതിൻ്റെ മലയാള വിവർത്തനമാണ്, ഭാഷാന്തരമാണ് ഈ തഫ്സീർ സഅദി എന്ന പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാല്ലാ നാം പഠിക്കുന്നത് സൂറത്തു ഇൻഷിഖാഖിലെ 1-5 വരെയുള്ള വചനങ്ങളുടെ തഫ്സീർ സഅദിയുടെ വ്യാഖ്യാനവും അത് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന അർത്ഥവുമൊക്കെയാണ്. ഇൻഷാല്ലാ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ 84 അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ 1-5 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, വളരെ ഇമ്പമാർന്ന രൂപത്തിൽ കേൾക്കാൻ കാതുകൾക്ക് ആനന്ദകരമായ രൂപത്തിലുള്ള പാരായണം. ഒരുപാട് പാരായണങ്ങൾ ഇപ്രകാരം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത്തരം പാരായണം ഖുർആൻ്റെ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാരായണങ്ങൾ നമുക്കും കഴിയുമോ എന്നുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പഠിക്കാനും ഖുർആൻ ഓതാനുമൊക്കെ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ 84-ാം അധ്യായം സൂറത്തു ഇൻഷിഖാഖിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ഓരോ ആയത്തുകളിലും അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥവും ശേഷം ഇൻഷാല്ലാ ആ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥവുമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് കേൾക്കാം. ഇത സമാ ഉ, ആകാശം ആകുമ്പോൾ, ആകാശം ആയാൽ, ഇൻഷക്കത്ത്, അത് പിളരുക, പൊട്ടിക്കീറുക, വ അദിനത്ത്, അത് ചെവി കൊടുക്കുക അഥവാ കീഴ്പ്പെടുക, അനുസരിക്കുക. ഒന്നുകൂടെ, വ അദിനത്ത്, അത് ചെവി കൊടുക്കുകയും അഥവാ കീഴ്പ്പെടുകയും അനുസരിക്കുകയും, ലിറബ്ബിഹ, അതിൻ്റെ റബ്ബിന്, വ ഹുക്കത്ത്, അത് കടമപ്പെടും അഥവാ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു, വ ഇദൽ അർദു, ഭൂമി ആയാൽ, മുദ്ദത്ത്, അത് നീട്ടപ്പെടുക അഥവാ പരത്തി വിശാലമാക്കിയാൽ, വ അൽഖത്ത്, അത് ഇടുകയും, മാ ഫീഹ, അതിലുള്ളത്, വ തഖല്ലത്ത്, അത് ഒഴിവാക്കുകയും ചെയ്താൽ.

0: അഥവാ കാലിയാക്കുകയും ചെയ്താൽ, വഅദിനത്ത്, അത് ചെവി കൊടുക്കുകയും, ലിറബ്ബിഹ, അതിൻ്റെ റബ്ബിന്, വഹുക്കത്ത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 84-ാം അധ്യായം സൂറത്തു ഇൻഷിഖാഖിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്, കേട്ടത്. ഇൻഷാല്ലാ ആ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായൊരു രൂപം നമുക്ക് മനസ്സിലാവുക. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഓരോ ശ്രോതാക്കളോടും ആവശ്യപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കാവശ്യമെങ്കിൽ അറിയാത്ത അർത്ഥങ്ങൾ, അറിയാത്ത ഭാഗങ്ങൾ, അറിയാത്ത വാക്കുകൾ, അവയുടെ അർത്ഥം എഴുതി വെക്കുകയും പിന്നീട് അത് പഠിക്കാനും മനസ്സിലാക്കുവാനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥങ്ങളിലേക്കാണ് നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം.
1: ആകാശം പിളരുമ്പോൾ, അത് അതിൻ്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ, അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാനും, ഭൂമി നീട്ടപ്പെടുമ്പോൾ, അതിലുള്ളത് അത് പുറത്തേക്കിടുകയും അത് കാലിയായിത്തീരുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ രക്ഷിതാവിന് അത് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ, അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാനും.
0: മാഷാല്ലാ, സൂറത്തു ഇൻഷിഖാഖിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പാരായണം കേട്ട് കഴിഞ്ഞു. ഓരോ വാക്കുകളുടെയും അർത്ഥം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥവും നാം കേട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം സഅദി, അദ്ദേഹത്തിൻ്റെ നാസിറുദ്ദീൻ അസ്സഅദി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം ബഹുമാനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് അതിൻ്റെ മലയാള വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. ആ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
2: മഹാഗോളങ്ങൾക്ക് അന്ത്യനാളിൽ സംഭവിക്കുന്ന മാറ്റത്തെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ആകാശം അത് പിളർന്നാൽ. ആകാശം പൊട്ടിപ്പിളർന്ന് പരസ്പരം വേറിട്ട് നിൽക്കുകയും അതിലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും സൂര്യനും ചന്ദ്രനും അണഞ്ഞു പോവുകയും ചെയ്യുന്നു. അത് അതിൻ്റെ രക്ഷിതാവിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ, അവൻ്റെ കൽപ്പനകളെ ശ്രദ്ധിച്ച് കേൾക്കുകയും കാതോർക്കുകയും അവൻ്റെ അഭിസംബോധനക്ക് സൂക്ഷ്മശ്രദ്ധ നൽകുകയും ചെയ്യുന്നു, അത് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യൽ അതിന് ബാധ്യതയുണ്ട്, കാരണം അത് കീഴ്പ്പെടുത്തപ്പെട്ടതും നിയന്ത്രിതവുമാണ്. ഉന്നതനും നിയന്താവുമായവന് അവൻ്റെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിക്കപ്പെടുകയില്ല, അവൻ്റെ വിധിക്ക് എതിര് പ്രവർത്തിക്കപ്പെടുകയും ഇല്ല. ഭൂമി നീട്ടപ്പെടുകയും ചെയ്താൽ അത് വിറകൊള്ളുകയും അതിന് മുകളിലുള്ള പർവ്വതങ്ങൾ പൊടിയുകയും കെട്ടിടങ്ങളും സൗധങ്ങളും തകരുകയും അങ്ങനെ നിരപ്പാവുകയും ചെയ്യുന്നു. അള്ളാഹു അതിനെ വിശാലമാക്കുന്നു. എത്രയധികം ആളുകളുണ്ടെങ്കിലും അവർക്ക് നിൽക്കാൻ മാത്രം അതിന് വിശാലതയുണ്ട്. അങ്ങനെ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നു. കയറ്റമോ ഇറക്കമോ കാണപ്പെടുകയില്ല. അതിലുള്ളത് അത് പുറത്തേക്ക് ഇടുകയും ചെയ്താൽ, അതായത് നിധികളും മരിച്ചുപോയവരുടെ ശരീരങ്ങളും, അത് കാലിയായിത്തീരുകയും കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ കുഴിമാടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരും നിധികളും പുറത്തു വരികയും ഭൂമി വലിയൊരു കുഴൽ പോലെ ആയിത്തീരുകയും ചെയ്യും. മനുഷ്യർ അത് കാണുമ്പോൾ അവർ പരസ്പരം മത്സരം കാണിച്ചിരുന്ന കാര്യങ്ങളിൽ അവർക്ക് അതിയായ ഖേദം അനുഭവപ്പെടും. അതിൻ്റെ രക്ഷിതാവിനെ ശ്രദ്ധിച്ചു കേൾക്കുകയും അത് അങ്ങനെ കേൾക്കാൻ കടപ്പെട്ടിരിക്കുന്നു.
0: മാഷാല്ലാ, തഫ്സീർ സഅദി എന്ന ഈ പരിപാടിയിൽ മഹാനായ ഇമാം നാസിറുദ്ദീൻ അസ്സഅദിയുടെ തഫ്സീറിനെ ആസ്പദമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പഠനത്തിൽ ഇപ്പോൾ 84-ാം അധ്യായം സൂറത്തു ഇൻഷിഖാഖിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് നമ്മൾ കേട്ടത്, മനസ്സിലാക്കിയത്. ഓരോ ഭാഗങ്ങളും കേൾക്കുമ്പോൾ അവ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും, കേൾക്കുന്ന ഭാഗങ്ങളിൽ നിന്നും നമുക്കുള്ള ഗുണപാഠങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും സ്വായത്തമാക്കുകയും ജീവിതത്തിൽ

0: ഖുർആനിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒപ്പം വിശുദ്ധ ഖുർആനിൻ്റെ പഠനം എവിടെ സാധ്യമാകുന്നോ അവിടെ അത് നേടിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
1: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tuned to reality.
0: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിൽ നാം അതിൻ്റെ പാരായണം കേൾക്കുന്നു. ഇപ്പോൾ 222 പേജിൻ്റെ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 222 പേജിൻ്റെ പൂർണ്ണ

0: ഇമാമായ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തജ്വീദ് പഠനം. തജ്വീദ് പഠനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അവതരണം അബ്ദുല്ല സമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളെ സംബന്ധിച്ചുള്ള തജ്വീദ് പഠനം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, സാക്കിനായനുവിൻ്റെയും തൻവീൻ്റെയും വിധികൾ മുതൽ അഹ്കാമുൽ വഖ്ഫി വല്ലിബ്തിദ, നിർത്തി ഒതുന്നതിൻ്റെയും ചേർത്തി ഒതുന്നതിൻ്റെയും വിധികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. തജ്വീദിൻ്റെ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. സാധാരണ രണ്ട് നിലക്കും തജ്വീദ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും തുടക്കക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ട് മഖാരിജുൽ ഹുറൂഫിനെയും സിഫാത്തുൽ ഹുറൂഫിനെയും, അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ചും അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശേഷം വരുന്ന അഹ്കാമുല്ലൂനിൻ വസ്സാക്കിന് വത്തൻവീൻ, സാക്കിനായ നൂൻ്റെയും തൻവീനിൻ്റെയും, അതുപോലെ അഹ്കാമുൽ മുദൂദ്, മദ്ദിൻ്റെ നിയമങ്ങൾ, അഹ്കാമുൽ വഖഫ് വല്ലിബ്തിദ, വഖഫിൻ്റെയും ഇബ്തിദാഇൻ്റെയും അഥവാ നിർത്തിയൊന്നിൻ്റെയും അതുപോലെ നിർത്തുന്നതിൻ്റെയും വിധികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളും, അതോടൊപ്പം തന്നെ മഖാരിജുൽ ഹുറൂഫ് സിഫാത്തുൽ ഹുറൂഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളും രണ്ട് രൂപത്തിലും നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ആദ്യമായി ഇവിടെ തജ്വീദിൻ്റെ നിയമങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും പഠിപ്പിക്കുന്ന ഭാഗമാണ് മഖാരിജുൽ ഹുറൂഫ്, അഥവാ ഖുർആൻ പാരായണം ശരിക്കും അറിയണമെങ്കിൽ ഓതുന്ന ഓരോ അക്ഷരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉച്ചാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന അതിൻ്റെ ഉച്ചാരണ സ്ഥാനങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. അതാണ് ഇതിൽ തജ്വീദിൻ്റെ മഖാരിജുൽ ഹുറൂഫ് എന്ന ഭാഗത്ത് കാര്യമായി നമുക്ക് പഠിക്കുവാനുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തർത്തീലോടുകൂടിയായിരിക്കണം. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ള കാര്യമാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തർത്തീലോടുകൂടിയാണ്. അപ്പോൾ ഈ ആയത്തിൽ തന്നെ, അതുപോലെ വറത്തല്ലാഹു തർത്തീല തുടങ്ങിയ ആയത്തുകളിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് തർത്തീലോടുകൂടി ഓതണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കൽപ്പനകളെല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസിക കൂടി ബാധകമാണെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. പണ്ഡിതന്മാരിൽ പ്രമുഖർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തർത്തീലിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഹുവ തജ്വീദു, അത് തജ്വീദാണ് തർത്തീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം തന്നെ വഖഫിൻ്റെ നിയമങ്ങൾ അതെവിടെയൊക്കെയാണെന്നറിയലും തർത്തീലിൻ്റെ ഭാഗമായി പറയേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഓരോ അക്ഷരങ്ങളും തജ്വീദ് എന്ന് പറഞ്ഞാൽ ലാബുദ്ദ മിൻ ഇഖ്റാജിൽ ഹുറൂഫ് മിൻ മഖാരിജിഹ അസ്സഹീഹ വഅ്ത്വാഹ സിഫാതുഹ ബിശക്കലി സ്വഹീഹ്, അതായത് ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും അതിന് ഏറ്റവും ശരിയായ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഖാരിജുൽ ഹുറൂഫ് എന്താണ് എന്നുള്ളതും മഖാരിജുൽ ഹുറൂഫ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുമ്പോൾ ആദ്യമായി എന്താണ് അതിൻ്റെ നിർവചനം നമ്മൾ ഭാഷാപരമായും സാങ്കേതികപരമായും പഠിക്കേണ്ടതുണ്ട്. ഇപ്പം മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളാണതിലുള്ളത്, ഒന്ന് മഖാരിജ് മറ്റൊന്ന് ഹുറൂഫ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഇസ്മു മക്കാനി മഹല്ലി തവല്ലുദി ഹർഫിൻ ഔ അക്സർ എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം, ഓരോ അക്ഷരം അല്ലെങ്കിൽ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഇസ്തിലാഹൻ സാങ്കേതികപരമായി മഖ്റജ് എന്ന് പറഞ്ഞാൽ മഹല്ലു ഖുറൂജിൽ ഹർഫിൽ ലദി യൻഖതിഉ ഇൻദഹു സൗത്തു നുത്ഖ് ബിഹി ഫയതമയ്യസു ബിഹി അൻ ഗൈരിഹി, അഥവാ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണം പുറത്തു വരുന്ന സ്ഥലവും അതുപോലെ തന്നെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കുന്നത് എന്തോ അതിനാണ് നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും പുറത്തു വരുന്ന പുറപ്പെടുന്ന സ്ഥലം, ആ അക്ഷരങ്ങളുടെ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ആ മഖ്റജിലൂടെയാണ് മറ്റു ഇതര അക്ഷരങ്ങളിൽ നിന്നും ആ അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഓരോ അക്ഷരങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്രകാരം തന്നെ ഈ മഖ്റജുകളെ, ഉത്ഭവസ്ഥാനങ്ങളെ വ്യത്യസ്ത ഇനങ്ങളായി തിരിക്കാൻ നമുക്ക് കഴിയാം. വ്യത്യസ്ത ഇനങ്ങളാക്കിക്കൊണ്ട് നമുക്ക് തിരിക്കാം. പ്രധാനമായും രണ്ട് ഇനങ്ങളായി തിരിക്കാം, രണ്ട് തരം എന്ന് പറഞ്ഞാൽ അൽമഖ്റജുൽ മുഹഖഖ്, അൽമഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉള്ള മഖ്റജ് അഥവാ മൂന്ന് മഖ്റജുകൾ, തൊണ്ടയും നാവും അതുപോലെ തന്നെ ചുണ്ടുകളും, രണ്ട് ചുണ്ടുകളും, ഇതാണ് മഖ്റജുൽ മുഹഖഖായി അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് അക്ഷരങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. എന്നാൽ മഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞാൽ ഇപ്പം മദ്ദിൻ്റെ അക്ഷരങ്ങൾ അൽ ജൗഫ്, അതുപോലെ നൂനും മീമും മണിക്കുമ്പോൾ അത് ഉന്നത്ത് ചെയ്യുമ്പോഴുള്ള ഹൈഷുവും, ഈ രണ്ട് മഖ്റജുകളും മഖ്റജ് മുഖദ്ദറാണ്. അതുപോലെ തൊണ്ടയും നാവും രണ്ട് ചുണ്ടുകളും, ഇതാണ് മഖ്റജ് മുഹഖഖ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ 29 അല്ലെങ്കിൽ 28 അക്ഷരങ്ങൾ പുറത്തു വരുന്നത് ഈ മഖ്റജുകളിൽ നിന്നാണ്. എന്നാൽ മദ്ദിൻ്റെ സന്ദർഭത്തിൽ മഖ്റജുൽ ജൗഫും അതുപോലെ തന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ മഖ്റജുൽ ഖൈഷൂമും മഖ്റജായിട്ട് പരിഗണിക്കും. ഈ മഖ്റജ് അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട്, അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ 17 എന്നുള്ളതാണ് അതിൽ പ്രബലമായ അഭിപ്രായമായി തജ്വീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖത്തുബത്തുൽ ജസരിയിൽ പറയുന്നു, മഖാരിജുൽ ഹുറൂഫ് 17 അലല്ലദീ യഖ്താറുഹു മനിഖ്തബർ. അപ്പോൾ മഖാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ അത് 17 മുഖ്താറായ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായമായ അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഈ മഖ്റജുകൾ അത് 17 അല്ലെങ്കിൽ 16 14 ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ മഖ്റജുകളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറത്തുവരുന്നത്.

0: ഇനി ഇതിൽ ഈ 17 എണ്ണം എന്നുള്ളത് വിശദീകരിച്ച പറഞ്ഞാലുള്ള എണ്ണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് 5 എണ്ണമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഷുവും അതുപോലെ തരിമൂക്ക്, പിന്നെ ഷഫത്തെ 2 ചുണ്ടുകൾ, അതുപോലെ ലിസാൻ നാവ്, അതുപോലെ ഹൽക്ക് തൊണ്ട, അൽ ജൗഫ് തൊണ്ടക്കുഴി തൊണ്ടയുടെ താഴ്ഭാഗത്ത്. ഇതാണ് 5 മഖ്റജുകൾ. ഇത് തന്നെ ഇപ്പോൾ തൊണ്ടയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്, അതിൻ്റെ 3 ആക്കിത്തിരിക്കാം. അതുപോലെ തന്നെ നാവിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അതുപോലെ ചുണ്ടുകൾ ഇതിനും വ്യത്യസ്തമായ പിന്നെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് 17 എണ്ണം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോ മഖ്റജുകളും നമുക്ക് മനസ്സിലാക്കാം. ഇത് ആദ്യമായി ഇപ്പോൾ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എണ്ണുമ്പോൾ വായ മുതൽ തൊണ്ടക്കുഴി വരെ എന്ന് ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിലേറ്റവും നല്ല പ്രയോഗം എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി മുതൽ വായ വരെ 2 അല്ലെങ്കിൽ 2 ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും, അഥവാ തൊണ്ടക്കുഴി മുതൽ 2 ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾക്കാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊണ്ടക്കുഴി മുതൽ 2 ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും ഉള്ള ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറത്തു വരുന്ന ആ സ്ഥലങ്ങൾക്കാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തൊണ്ടക്കുഴിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മളെ പറയുന്നത് അൽ ജൗഫ്, മഖ്റജുൽ ജൗഫിനെ പറ്റിയാണ്. ജൗഫ് എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി അല്ലെങ്കിൽ ഉള്ള് എന്നാണ് അർത്ഥം, അഥവാ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് എന്ന അർത്ഥത്തിലാണ് അൽ ജൗഫ് എന്ന് പറയുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ വയറ് എന്നർത്ഥമുണ്ട്, ഉള്ള് എന്നർത്ഥമുണ്ട്. അപ്പോൾ തൊണ്ടക്കുഴിയിൽ നിന്നും ആ മഖ്റജിൽ നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങൾ, ഇത് മഖ്റജ് മുഖദ്ദറാണ്, മുഹക്കഖായ നിശ്ചിത സ്ഥലം എന്ന പ്രത്യേക സ്ഥലം ഇവിടെയല്ല. തൊണ്ടക്കുഴി അല്ലെങ്കിൽ തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്ന് എന്ന അർത്ഥത്തിലുള്ളൂ. അതുകൊണ്ട് മഖ്റജ് മുഖദ്ദർ എന്ന് പറയുന്നത് അത് ആ മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്, 3 അക്ഷരങ്ങൾ, അലിഫ് അതുപോലെ തന്നെ യാ മദ്ദിയ, വാവു മദ്ദിയ, ഈ 3 അക്ഷരങ്ങളാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഹുറൂഫുൽ മദ് എന്നറിയപ്പെടുന്ന ഈ 3 അക്ഷരങ്ങൾ, ഈ 3 അക്ഷരങ്ങളാണ് മഖ്റജ് ജൗഫിൽ നിന്നും പുറപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ മാത്രമാണ് മഖ്റജുൽ ജൗഫ് അല്ലെങ്കിൽ ഹുറൂഫുൽ മദ് മദ് ആയിട്ട് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് ജൗഫിൽ നിന്നും പുറപ്പെടുന്നത്. അല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പോൾ യാ ആണെങ്കിൽ ഹർക്കത്തുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം നാവിൻ്റെ മധ്യത്തു നിന്നാണ്, അതുപോലെ വാവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം 2 ചുണ്ടുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ചുണ്ടുകൾക്കിടയിൽ നിന്നാണ്. അപ്പോൾ ആ നിലക്കാണ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പറയുന്ന അക്ഷരങ്ങൾ ഉള്ള കലിമത്തുകൾ, ഉദാഹരണം പറയുമ്പോൾ ഖാല, ഖാല എന്ന പദത്തിൽ എന്ന കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മഖ്റജ് ജൗഫാണ്, ഖാല. അതുപോലെ പിന്നെ അത്തായിഫീന, അവിടെ യാ ഉണ്ട്. അപ്പോൾ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരം അത് സുക്കൂനായും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് അനുയോജ്യമായി, ഇപ്പോൾ യാ ആണെങ്കിൽ യാ അതിന് സുക്കൂന്, യാ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് കസർ. അതുപോലെ വാവാണെങ്കിൽ വാവിന് സുക്കൂന്, വാവിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ലം, തൊട്ട് മുമ്പുള്ള ഹർക്കത്ത് ലം, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലം, ഈ ഹർക്കത്താവുമ്പോഴാണ് മദ്ദായിട്ട് വരിക. അതല്ല എങ്കിൽ വാവിന് ഹർക്കത്തുണ്ട് എങ്കിൽ അവിടെ മദ്ദായിട്ട് ഉച്ചരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ മഖ്റജ്, മഖ്റജുൽ ജൗഫ്, തൊണ്ടക്കുഴി എന്ന് പറയാം, വായയുടെ ഉൾഭാഗം. രണ്ടാമത്തെ അൽ ഹൽഖ്, ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നർത്ഥം, തൊണ്ട. ഈ തൊണ്ടക്ക് തന്നെ 3 മഖ്റജുകളുണ്ട്, അതിനെ 3 ആക്കി തിരിക്കാം. 1 തൊണ്ടയുടെ അങ്ങേയറ്റം, തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ ഇങ്ങേയറ്റം. അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. അഖ്സൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ അങ്ങേയറ്റം, അടയുടെ വായയുടെ ഭാഗത്തുനിന്നും അങ്ങേയറ്റം അങ്ങോട്ട്, പിന്നെ വയറിൻ്റെ അവിടുന്ന് ആദ്യത്തെ ഭാഗം, അതാണ് അങ്ങേയറ്റം. അവിടെ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങളാണ്. ഇതിൽ 3 മഖ്റജുകൾക്കും 2 വീതം അക്ഷരങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മഖ്റജിൻ്റെ 3 മഖ്റജുകളിലും 2 അക്ഷരങ്ങളാണ്. അതിൽ അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റത്തുള്ള മഖ്റജിലുള്ള 2 അക്ഷരങ്ങൾ, മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന 2 അക്ഷരങ്ങൾ, ഒന്ന് ഹംസയും മറ്റൊന്നും ഹ. ഈ രണ്ടക്ഷരങ്ങളാണ്. ഹംസയും ഹാവുമാകുന്നു തൊണ്ടയുടെ അങ്ങേയറ്റത്തുനിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്നുള്ള അക്ഷരങ്ങൾ, അത് രണ്ടക്ഷരങ്ങളാണ്, ഒന്ന് ഐന് മറ്റൊന്ന് ഹ. അ ഹ. മൂന്നാമത്തേത് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. അത് നാവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട, നാവുമായിട്ട് ഏറ്റവും അടുത്ത മഖ്റജാണ് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. ആ തൊണ്ടയുടെ ഇങ്ങേയറ്റത്തുനിന്നും പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളാണ് അൽഗൈനു വൽഖ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം. ആ അക്ഷരങ്ങളുടെ ഉച്ചാരണം പഠിക്കണമെങ്കിൽ മഖാരിജുൽ ഹുറൂഫ് എന്ന ഭാഗം പഠിക്കണം. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഉത്ഭവസ്ഥാനങ്ങൾ, അത് പ്രധാനമായും അഞ്ചെണ്ണമാണ്. ചുരുക്കി പറഞ്ഞാൽ, വിശദീകരിച്ച് പറഞ്ഞാൽ 17 എണ്ണമാകുന്നു. അതിൽ തന്നെ 3 മഖ്റജാണ് മുഹഖഖായ, സ്ഥിരമായിട്ടുള്ള അക്ഷരങ്ങൾ. പിന്നെ മഖ്റജ്, അത് ഹൽഖും തൊണ്ടയും ലിസാൻ നാവും, അതുപോലെ ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളുമാകുന്നു. തരിമൂക്ക് ഖൈഷും, അതുപോലെ അൽ ജൗഫ് തൊണ്ടക്കുഴി, ഇത് മഖ്റജ് മുഖദ്ദറാകുന്നു. അതിൽ തന്നെ അൽ ജൗഫ് എന്ന മഖ്റജിൽ നിന്ന്, തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരുന്ന രണ്ട് അക്ഷരങ്ങൾ ഹുറൂഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരങ്ങളാകുന്നു. അതുപോലെ ഹൽഖിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങൾ 6 എണ്ണമാകുന്നു. ഹുറൂഫുൽ ഹൽഖ്, ഹൽഖിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, നാവിൽ നിന്ന് അകലെയുള്ളത്. അതുപോലെ തന്നെ വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. തൊണ്ടയുടെ അങ്ങേയറ്റത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹംസയും അതുപോലെ തന്നെ ഹാവും. തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങൾ ഐനും ഹാവും. തൊണ്ടയുടെ ഇങ്ങേയറ്റത്തുനിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങൾ ഗൈനും ഹാവുമാകുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും മറ്റുമൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അക്ഷര ശുദ്ധിയോടുകൂടി ഓതുവാനും അതനുസരിച്ച് തന്നെ അതിൻ്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുന്ന തജ്വീദ് പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്തത്. അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്.

0: പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിഅ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
1: സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة الرافعة

0: نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്ന് തൻസീലിൽ സൂറത്ത് ആലു ഇംറാൻ 181 മുതൽ സൂറത്ത് നിസ 91 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാരിയ മുഹമ്മദ് അയ്യൂബ്.

ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീലിൽ സൂറത്ത് അൽ ഇംറാൻ 181 മുതൽ സൂറത്തുൻ നിസാ 91 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള അവസരം മുഹമ്മദ് അമാനി മൗലവിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നത്. സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്.
1: വചനം 17.
2: ഊത്തീല, കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, ശാപമടയട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മാ അക്ഫറഹ്, അവനെ ഇത്രയധികം നന്ദി കെടുത്തിയത്, അവിശ്വാസിയാക്കിയത് എന്താണ്?
3: ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്,
2: മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ നാശമടയട്ടെ, എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവൻ അഥവാ അവിശ്വാസിയായത്?
1: വചനം 18.
2: മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഖലഖ, അവൻ അവനെ സൃഷ്ടിച്ചത്.
3: മിൻ അയ്യി ഷൈഇൻ ഖലഖ,
2: ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്?
1: വചനം 19.
2: മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹ്, എന്നിട്ടവനെ കണക്കാക്കി, വ്യവസ്ഥ ചെയ്തു.
3: മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്,
2: ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നു തന്നെ അതെ അവനെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്തു.
1: വചനം 20.
2: ثم السبيل, പിന്നെ വഴി. യസ്സറ, അവൻ അവനു എളുപ്പമാക്കി.
3: ثم السبيل യസ്സറ,
2: പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു.
1: വചനം 21.
2: ثم اماته, പിന്നെ അവനെ മരണപ്പെടുത്തി. فاقبر, എന്നിട്ട് അവനെ ഖബറിലാക്കി. പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു.
1: വചനം 22.
2: ثم اذا شاء, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ. അൻശറ, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
3: ثم اذا شاء انشر,
2: പിന്നീട് അവൻ അഥവാ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്.
4: മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിൻ്റെ ഗൗരവം അവൻ്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവൻ്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവൻ്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് അവൻ്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണ്ണമായ മനുഷ്യരൂപം നൽകി. ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു. അന്നവും ആയുസ്സുമെല്ലാം വ്യവസ്ഥ ചെയ്തു. നന്മതിന്മകളുടെയും വിജയപരാജയത്തിൻ്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം കർത്താവും നേതാവുമായ അതേ അല്ലാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല? ഇതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവൻ്റെ നന്ദികേടും അവൻ്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതു തന്നെ. ഉതില, കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യൻ്റെ നന്ദികേടിൽ അല്ലാഹുവിനുള്ള

0: ഇലാ തഅമിഹി തന്റെ ഭക്ഷണത്തിലേക്ക്.
1: ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തഅമിഹി,
0: എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ.
2: വചനം 25.
0: അന്നാ സബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ വെള്ളം, സബ്ബ ഒരു ചൊരിക്കൽ.
1: അന്നാ സബബ്ന അൽമാ സബ്ബ,
0: അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്.
2: വചനം 26.
0: തുമ്മ ഷഖഖ്ന, പിന്നെ നാം പിളർത്തി. അൽ അർദ ഭൂമിയെ, ഷഖ ഒരു പിളർത്തൽ.
1: ثم شققنا الارض شقا,
0: പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി.
2: വചനം 27.
0: ഫംബത്ന, എന്നിട്ടു നാം മുളപ്പിച്ചു ഉൽപാദിപ്പിച്ചു. ഫീഹ അതിൽ, ഹബ്ബ ധാന്യം.
1: ഫംബത്ന ഫീഹ ഹബ്ബ,
0: അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു.
2: വചനം 28.
0: വഇനബ മുന്തിരിയും, വഖദ്ബ പച്ചക്കറിയും.
1: വഇനബൻ വഖദ്ബ,
0: മുന്തിരിയും പച്ചക്കറിയും.
2: വചനം 29.
0: വസൈതൂനൻ സൈതൂനും, ഒലീവും. വനഖ്ല ഈത്തപ്പനയും. ഒലീവും ഈത്തപ്പനയും.
2: വചനം 30.
0: വഹദായിഖ തോട്ടങ്ങളും. ഗുൽബ നിറഞ്ഞ തിങ്ങിയ നിബിഡമായ.
1: വഹദായിഖ ഗുൽബ,
0: വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
2: വചനം 31.
0: വഫാകിഹതൻ പഴങ്ങളും. വ അബ്ബ മേച്ചിൽ പുല്ലും.
1: വഫാകിഹതൻ വ അബ്ബ,
0: പഴവർഗവും മേച്ചിൽ പുല്ലും മുളപ്പിച്ചു.
2: വചനം 32.
0: മതഅല്ലക്കും നിങ്ങൾക്ക് ഉപയോഗത്തിന്. വലി അൻആമിക്കും നിങ്ങളുടെ കാലികൾക്കും.
1: മതഅല്ലക്കും വലി അൻആമിക്കും,
0: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
3: മനുഷ്യനും അവന്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്കു പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൽബ്, ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്.
2: വചനം 33.
0: ഫഇദാ ജാഅത്, എന്നാൽ വന്നാൽ വരുമ്പോൾ. അസ്സാഖ ചെകിടടക്കുന്ന ശബ്ദം.
1: ഫഇദാ ജാഅത്തിസ്സാഖ,
0: എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ.
2: വചനം 34.
0: യൗമ യഫിറു, പേടിച്ചോടിപ്പോകുന്ന ദിവസം. അൽ മർഉ മനുഷ്യൻ. മിൻ അഖീഹി തന്റെ സഹോദരനെ വിട്ട്.
1: യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി,
0: അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം.
2: വചനം 35.
0: വ ഉമ്മിഹി തന്റെ ഉമ്മയെ വിട്ട്. വ അബീഹി തന്റെ ബാപ്പയെയും.

0: പിതാവിനെയും വിട്ടും.
1: വചനം 36.
2: വസാഹിബതിഹി, തന്റെ തുണയെയും ഭാര്യയെയും. വബനീഹി, തന്റെ മക്കളെയും.
3: വസാഹിബതിഹി വബനീഹി,
0: തന്റെ തുണ അഥവാ ഭാര്യയെയും തന്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം അഥവാ ഹാ എന്തായിരിക്കും അന്ന് അവന്റെ നില?
1: വചനം 37.
2: ലിക്കുല്ലിംരിഇൻ, എല്ലാ മനുഷ്യനുമുണ്ട്. മിൻഹും, അവരിൽ നിന്നും. യൗമ ഇദിൻ, അന്ന് ആ ദിവസം. ശഅ്നുൻ, ഒരു കാര്യം വിഷയം. യുഗ്നീഹ്, അവനെ ഐശ്വര്യമാക്കുന്ന മതിയാക്കുന്ന.

0: അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം.
1: അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെ പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും തൻ്റെ കാര്യം തൻ്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവൻ്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവുമുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല.
2: വചനം 38.
0: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്ന്. മുസ്ഫിറ, തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും.
3: വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും.
2: വചനം 39.
0: ദാഹിക, ചിരിക്കുന്നവ. മുസ്തബിഷിറ, സന്തോഷം കൊള്ളുന്നവ.
3: ദാഹികതും മുസ്തബിഷിറ,
0: ചിരിക്കുന്നവയായിരിക്കും സന്തോഷം കൊള്ളുന്നവയായിരിക്കും.
2: വചനം 40.
0: വവുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമഇദിൻ, അന്ന്. അലൈഹ, അതിൻ്റെ മേലുണ്ടായിരിക്കും. ഗോബറ, പൊടി.
3: വവുജൂഹുൻ യൗമഇദിൻ അലൈഹ ഗോബറ,
0: വേറെ ചില മുഖങ്ങളാകട്ടെ അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും.
2: വചനം 41.
0: തർഹഖുഹ, അവയെ മൂടും, പൊതിയും. ഖതറ, കൂരിരുട്ട്, ഇരുൾ.
3: തർഹഖുഹ ഖതറ,
0: അവയെ കൂരിരുട്ട് മൂടിയിരിക്കും.
2: വചനം 42.
0: ഉലായിക, അക്കൂട്ടർ. ഹുമുൽ കഫറ, അവർ തന്നെയാണ് അവിശ്വാസികൾ, നന്ദികെട്ടവർ. അൽഫജറ, തോന്നിയവാസികളായ, മഹാപാപികളായ.
3: അക്കൂട്ടരത്രേ
0: തോന്നിവാസികളായ അവിശ്വാസികൾ.
1: അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്ന മുഖങ്ങൾ സുകൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുഹൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇതുവരെ നാം കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
6: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

أحدهم أربع شهادات بالله إنه لمن الصادقين.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് മുഅയ്ക്കലി. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 103 മുതൽ 108 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 103 മുതൽ 108 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.

يسبحن بالعشي، يسبحن بالعشي والإشراق. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 18-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നാ സഖർന, നാം കീഴ്പ്പെടു അൽ ജിബാല പർവ്വതങ്ങളെ, മലകളെ, മഅഹു അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ് പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അല്ലാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇഷ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വആഖിരി നഹാർ അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അല്ലാഹു സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വകദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വ തുസബ്ബിഹു മഅഹു വതുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പറവകളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വതുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സലാത്ത ദുഹ ഇല്ലൽ ആൻ, ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല.
യുസബ്യഹ്നബിൽ അഷിയ്യി വൽ ഇഷ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇഷ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇഷ്റാഖ്. അദ്ദേഹം പറയുമായിരുന്നു, എവിടെയാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്, പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും. അവ്വലുൻ നഹാരി വ ആഖിരിഹി, അവ്വലൻ നഹാരി വ ആഖിരിഹി, പകലിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും. സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന കുല്ല ഷൈഇൻ ഖാദിഉൻ ലി അംരില്ലാ അത്തൈറു അല്ലത്തി തുസബ്ബിഹു ഫിൽ ഹവായി, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. പക്ഷികൾ അവ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. ഖാദിഅതുൻ ലി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹു അല്ലാഹു ഫീ ഖൗലിഹി, അല്ലാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന. സാഫാതിൻ വയഖ്ബിദ്ൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം, പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വത്തുറജ്ജിഉ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്, അവയെല്ലാം തന്നെ പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ, എല്ലാം തന്നെ കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക് അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്. വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ,
ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ കുല്ലുല്ലഹു എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് അവ്വാബ് മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വത്വയ്റു മഹ്ഷൂറത്തൻ ഐ മഹ്ബൂസത്തൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ് എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു. ഇബ്നു കസീർ എന്ന് പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിന്തുടർന്നുകൊണ്ട് അവയും സ്തോത്ര കീർത്തനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തബരി റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആലാ ദിക്റുഹു വസഖർന ത്വൈറ യുസബ്ബിഹുന മഅഹു മഹ്ഷൂറത്തൻ ബിമഅന മജ്മൂഅത്തൻ ലഹു. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയ നിലയിൽ അല്ലാഹ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ സബ്ബഹ അജാബതുഹുൽ ജിബാലു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ പർവ്വതങ്ങൾ അതിൽ പങ്കെടുക്കും, അവർ ഉത്തരം നൽകും. വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക് സമ്മേളിക്കും, സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ. അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വയ്യിറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വയ്യിരി ലില്ലാഹി തആല. അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. അല്ലേ, മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ, അചേതന വസ്തുക്കൾ എന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ. എന്താണ് അള്ളാഹൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഹേ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു. ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്നാ മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്നാ, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, തൻ്റെ ആധിപത്യം രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്ലൽ ഖിതാബ്, അഭിമുഖം.

0: പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇമാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താനാ, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസറുദ്ദീൻ അസ്സഅദി റഹ്മത്ത് പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അള്ളാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അള്ളാഹു അനുസ്മരിപ്പിക്കുന്നു. وشددنا ملكه اي قويناه بما اعطيناه من الاسباب وكثرت العدد والعدد التي بها قوى الله ملكه ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി, അതെന്താണ്, എണ്ണസംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവ്വത്ത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സുലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മത്ത് പറയുന്നു, വഷദദന മുൽക്കഹു ഐ ഖവ്വയ്ന മുൽക്കഹു, അദ്ദേഹത്തിന് അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅന അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, وبنينا فوقكم سبعا شدادا وبنينا فوقكم നിങ്ങൾക്കു മീതേ നാം പണിയുകയും ചെയ്തു. സബ്അൻ ഷിദാദ, ശക്തമായ ഏഴെണ്ണത്തെ ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഷദദന എന്നത് അല്ലെങ്കിൽ ഷിദാദ എന്നത് ശക്തി അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖവ്വാ മുൽക ദാവൂദ ബിമാ ദക്കർനാ ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത്, ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലിഅന്ന അല്ലാഹു തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫീ ഖൗലിഹി വശദദ്നാ മുൽക, ആ അല്ലാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ.

0: റേഡിയോ മധുരം ഖുർആൻ. ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.

أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

0: فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെ കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
6: عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الذي لا إله إلا هو هو الله الذي هو الله
5: نقول إيه آيات اللي آيات اللي تركت الهاء ശേഷം അള്ളാഹു ഹ ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ആ ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഹ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
6: ഹുവല്ലാഹു അല്ലദീ, ഹുവല്ലാഹു അല്ലദീ, അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസീ അല്ല, അല്ലദീ. ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ആലിമുൽ ഗൈബി الغيب غين عالم الغيب غين തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده والشهاده ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന് സുക്കൂൻ, ഹാഇന്റെ ശബ്ദമാണ് വരിക. والشهاده ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ,
5: നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹുവ.
6: ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ, അർ റഹീം.
5: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
6: അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം
5: ഇങ്ങനെ ഉച്ചരിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കു അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു. മുഅ്മിന് അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന. അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം.

0: المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. സ്വാദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. സൂറത്തുൽ അലഖിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: بيننا وهو خير الحاكمين.
1: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ജിന്ന് 22 മുതൽ 28 വരെ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനു അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുൽ ഇന്നി ലൻ യുജീറനി ലൻ യുജീറ. നന്നായിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്നയാണ്. പിന്നെ വലൻ അജിദ ഇൽഹാറാണ്. ലൻ അജിദ അറിയാലോ, ലൻ അജിദ. പിന്നെ മിന്ദൂനിഹി എങ്ങനെ
3: ഓതും?
2: നിയമത്തിന്റെ പേര് ഇഖ്ഫാ, മിൻ ശരി പോലെ. ദൂനിഹി മുൽതഹദ. പിന്നെ ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാല ബലാഗം മിന തെന്നിന് ശേഷം മീമ്. അപ്പോ ഇത് കാമ്പി കുന്ന ബലാഗം മിനല്ലാഹ്
3: ബലാഗം മിനല്ലാഹ്
2: വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹ അബദ. അവിടെ ഫീഹ അബദ മദ്, ഫീഹ അബദ
3: ഫീഹ
2: حتى إذا رأوا ما يوعدون فسيعلمون. حتى إذا مد مد منفصل نيرت نيرتي بولتنا نيرتا പിന്നെ فسيعلمون من الضعف. نون ساكن شيشم حمزه ابو الهران. من الضعف يعني من الضعف الضعف ضاد ناصر و تنوين شيشم باب
3: ناصر
2: و ഇത് കാമ്പിക്കുന്ന. പിന്നെ വഅഖല്ലു അദദ ഉൽ ഇൻ അദിരി ഇൻ അദിരി. നൂൻ സാക്കിന് ശേഷം ഹംസ. ഏനെ ഇൻ അദിരി. ആ അത്ര മതി. പിന്നെ മദ്ദുണ്ട് അദിരി അഖരീബുൻ. ആ അവിടെന്താ അഖരീബുമ്മ? എന്താണ് തെന്നിന് ശേഷം മീമ്? നല്ലോ മണിക്കണം.

0: മുംഫസിൽ റബ്ബി അമദ
1: റബ്ബി അമദ
0: ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദ അവിടെ മദ് ചെറുതായിട്ട്. പിന്നെ ഇല്ലാ മിനിർ തല മിർ റസൂൽ മിർ റസൂലിൻ നൂന് സാക്കിന് ശേഷം റോ ആണ്. മിർ റസൂൽ ട്ടോ ഫ ഇന്നഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ. മിൻ ബൈനി അണ്ടോ നൂൻ ബാ ആണ്, അപ്പോൾ നൂന മീമാക്കി മാറ്റണം. ഇക്കലാബാണ്. എങ്ങനെ ഓതും? മിൻ ബൈനി വമിൻ ഖൽഫിഹി നൂൻ സാക്കിനു ശേഷം ഖ ആണ്, ഇൽഹാറാണ് നിയമം. അപ്പോ വമിൻ ഖൽഫിഹി വമിൻ ഖൽഫിഹി ലിയഅലമ അൻ ഖദ് ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം വഅഹാത ബിമാ ലദൈഹിം വഅഹ്സ കുല്ല ഷൈഇൻ അദദ. തൻവീൻ ശേഷം ഐന് ഇൽഹാർ. അപ്പം നമുക്ക് ഓതാം. എവിടുന്നാണ്? 22.
2: ഖുൽ ഇന്നീ ലൻ യുജീറനി മിനല്ലാഹി അഹദൻ വലൻ അജിദ്

തപ്പൽ അവിടെ യസ്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. അള്ളാഹ എന്നുള്ളതിൻ്റെ മുമ്പിൽ കസർ വന്നാൽ ഇല്ല എന്നാ പറയാം.

0: കഴിഞ്ഞോ? സുഹൃത്ത് കഴിഞ്ഞു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ. തൻസീൽ സൂറ ആലു ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 96 വചനം വരെയും. പാരായണം ചെയ്യുന്നത് സഅദ് അൽ ഖാമിദി.